0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7998-87. മറ്റൊരു നമ്പർ 9846-7668-44. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോൾ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കെ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-766-844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: പ്രവൃത്തിക്ക് മന്ത്രി നിർദ്ദേശം നൽകി. നിർമ്മാണാവശിഷ്ടങ്ങൾ വൻ ഗതാഗത കുരുക്കിന് കാരണമാകുന്ന സാഹചര്യത്തിലാണ് നടപടി. പറവൂർ തെക്കേക്കനാൽ ജൂൺ 1 മുൻപ് വൃത്തിയാക്കാനും മന്ത്രി ആവശ്യപ്പെട്ടു. മെട്രോ നിർമ്മാണ മേഖലയിൽ ഡ്രെയിനേജുകളുടെ ശുചീകരണ ജോലികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. കോഴിക്കോട് ജില്ലയിലെ മഴക്കാല മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനും സമയബന്ധിതമായി പൂർത്തീകരിക്കാനും ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകി. ജില്ലാ താലൂക്ക്തല കൺട്രോൾ റൂമുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കണമെന്നും ടോൾ ഫ്രീ നമ്പറുകളുടെ പ്രവർത്തനക്ഷമത ഉറപ്പാക്കണമെന്നും കളക്ടർ നിർദ്ദേശിച്ചു.
1: രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹരിയാനയിലെ ജിന്ദിനും സോണിപട്ടിനും ഇടയിൽ മണിക്കൂറിൽ 75 കിലോമീറ്റർ വേഗത്തിൽ സർവീസ് നടത്താനാണ് മന്ത്രാലയത്തിന്റെ അനുമതി. ഹൈഡ്രജൻ ഇന്ധന സെല്ലുകൾ ഉപയോഗിച്ച് ഓടുന്ന ട്രെയിനിന് പ്രത്യേക എഞ്ചിൻ ഉണ്ടാവില്ല. ഓരോ കോച്ചിലെയും ഹൈഡ്രജൻ സെല്ലുകൾ ഉപയോഗിക്കുന്ന പവർ റോളിംഗ് സ്റ്റോക്ക് സാങ്കേതിക വിദ്യയാണ് ഈ ഡെമു ട്രെയിനിൽ ഉപയോഗിക്കുന്നത്. CBSE പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പരിഷ്കരിക്കുന്നതിന് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ 4 പ്രധാന പൊതുമേഖലാ ബാങ്കുകളിലെ മുതിർന്ന ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. സമയബന്ധിതമായ ഇടപാടുകൾ ഉറപ്പാക്കാനും പേയ്മെന്റ് പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കാനും പരാജയപ്പെട്ട പേയ്മെന്റുകൾക്ക് ഓട്ടോമാറ്റിക് റീഫണ്ട് നൽകാനും CBSE സഹായിക്കണമെന്ന് പ്രധാൻ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകി. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിന് ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ ഒരു സുരക്ഷാ ലംഘനവും ഉണ്ടായിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും CBSE അറിയിച്ചു. രാജ്യത്തെ നുഴഞ്ഞുകയറ്റമടക്കം കാരണങ്ങൾ വഴി ഉണ്ടാകുന്ന ജനസംഖ്യാ വ്യതിയാനത്തിന്റെ വെല്ലുവിളികൾ പരിഹരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് ഉന്നതതല സമിതി രൂപീകരിച്ചു. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവോലേക്കർ സമിതി അധ്യക്ഷനായിരിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. സെൻസസ് കമ്മീഷണർ, സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ ഷാമിക രവി തുടങ്ങിയവർ ഉൾപ്പെടെ 5 അംഗ സമിതിയെയും ഇതിനായി നിയമിച്ചു. ഇന്ത്യയിലെ ജനസംഖ്യാപരവും മതപരവും സാമൂഹികവുമായ മാറ്റങ്ങളെക്കുറിച്ച് സമഗ്രമായ വിലയിരുത്തൽ ഉന്നതതല സമിതി നടത്തും. ക്രിമിനൽ കേസിൽ അപ്പീൽ കോടതി ആദ്യമായി കുറ്റക്കാരനെന്ന് കണ്ടെത്തിയ പ്രതിയിൽ നിന്ന് ശിക്ഷയെ സംബന്ധിച്ച വാദം കേൾക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. ശിക്ഷാകാര്യത്തിൽ തീരുമാനമെടുക്കാൻ കേസ് കീഴ്ക്കോടതിയിലേക്ക് അയക്കുന്ന രീതി അനുചിതമാണെന്ന് സുപ്രീംകോടതി ഡിവിഷൻ ബെഞ്ച് നിരീക്ഷിച്ചു. കൊൽക്കത്ത ഹൈക്കോടതി ഒരു ബലാത്സംഗ കേസിലെ പ്രതിയെ ശിക്ഷിച്ച ശേഷം അതേപ്പറ്റി വിചാരണ കോടതിയിൽ വാദം കേൾക്കണമെന്ന ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജിയുടെ പരിഗണനാവേളയിലാണ് കോടതിയുടെ നിർദ്ദേശം. വാഹനങ്ങൾ ഗതാഗത നിയമലംഘനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും പിഴയടയ്ക്കാത്ത ഈ ചിലാനുകൾ ഉടൻ അടയ്ക്കണമെന്നും ആവശ്യപ്പെട്ട് സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം തെറ്റാണെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സംശയാസ്പദ പേയ്മെന്റ് ലിങ്കുകൾ അടങ്ങിയ വ്യാജ ഇ ചെല്ലാൻ നോട്ടീസുകൾ തട്ടിപ്പുകാർ അയക്കുന്നുണ്ട്. അത്തരം ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നത് സാമ്പത്തിക നഷ്ടത്തിനും ഡാറ്റാ ചോർച്ചയ്ക്കും കാരണമാകുമെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ഫാക്ട് ചെക്ക് യൂണിറ്റ് അറിയിച്ചു. ഔദ്യോഗിക പരിവാഹൻ പോർട്ടൽ വഴി മാത്രം ട്രാഫിക് ചെല്ലാനുകൾ പരിശോധിക്കാനും ഫാക്ട് ചെക്ക് യൂണിറ്റ് ആവശ്യപ്പെട്ടു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62ാം ചരമവാർഷിക ദിനം ഇന്ന്. തിരുവനന്തപുരത്ത് നിയമസഭാ സമുച്ചയത്തിലെ നെഹ്റു പ്രതിമയിൽ രാവിലെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ മറ്റന്നാൾ വരെ സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ലോകത്തെ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ പങ്കെടുത്തു. ഇഹ്റാം അഥവാ തുന്നൽ ഇല്ലാത്ത വെള്ളവസ്ത്രം ധരിച്ച തീർത്ഥാടകർ അറഫ പ്രഭാഷണം കേൾക്കുകയും നമിറ പള്ളിയിൽ ഒരുമിച്ച് പ്രാർത്ഥന നടത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
2: മുസ്തലിഫയിൽ രാത്രി പ്രാർത്ഥനയ്ക്ക് ശേഷം തീർത്ഥാടകർ ഇന്ന് രാവിലെ മൃഗബലിക്കും പിശാചിനെ കല്ലെറിയുന്നതിനുമായി മിനായിലേക്ക് തിരിക്കും. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ 175,000-ത്തിലധികം ഇന്ത്യക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്നാണ് ബലിപ്പെരുന്നാൾ. ഒമാൻ ഉൾപ്പെടെ GCC രാജ്യങ്ങളിൽ പള്ളികളും ഈദ് ഗാഹുകളും ഇന്ന് പ്രാർത്ഥനാ നിർഭരമാവും. കേരളത്തിൽ നാളെയാണ് ബലിപ്പെരുന്നാൾ ആഘോഷം.
1: സംസ്ഥാനത്ത് തൊഴിലാളി ക്ഷേമം മെച്ചപ്പെടുത്താൻ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെ മക്കൾക്ക് സൌജന്യ പഠനോപകരണ കിറ്റ് വിതരണം ചെയ്യുന്ന സംസ്ഥാനതല ചടങ്ങ് കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ചരക്കു വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ വേതനം എന്നീ വിഷയങ്ങളിൽ വിജ്ഞാപനം പരിഗണനയിലാണെന്ന് മന്ത്രി പറഞ്ഞു. ഓട്ടോറിക്ഷാ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനം ഗതാഗത വകുപ്പിന്റേതാണെന്നും ഇതുമായി ബന്ധപ്പെട്ട നിവേദനങ്ങൾ ഗതാഗത മന്ത്രിക്ക് കൈമാറുമെന്നും ബിന്ദുകൃഷ്ണ പറഞ്ഞു. വേനൽ മഴയിലും ചുഴലിക്കാറ്റിലും കൃഷിനാശമുണ്ടായ കോഴിക്കോട് കാവിലുംപാറ പഞ്ചായത്തിലെ പ്രദേശങ്ങൾ കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഇന്ന് നേരിൽ കണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തും. കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല സംഘവും മന്ത്രിക്കൊപ്പം ഉണ്ടായിരിക്കും. മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനെ ചോമ്പാലയിലെ വീട്ടിൽ മന്ത്രി സന്ദർശിക്കും. വൈകിട്ട് കൽപ്പറ്റ മേപ്പാടിയിൽ കാട്ടാനാക്രമണത്തിൽ മരിച്ച ജെസ്സിയുടെ കുടുംബത്തെയും മന്ത്രി നേരിൽ കാണും. ഏഴിമല ഇന്ത്യൻ നാവിക അക്കാദമിയിൽ പരിശീലനം പൂർത്തിയാക്കിയ കേഡറ്റുകൾ പരിശീലനകാലത്ത് നേടിയെടുത്ത അഭ്യാസമുറകൾ അക്കാദമി ഗ്രൌണ്ടിൽ പ്രദർശിപ്പിച്ചു. നാളത്തെ പാസിംഗ് ഔട്ട് പരേഡിന്റെ ഭാഗമായാണ് പ്രദർശനമൊരുക്കിയത്. കേഡറ്റുകളുടെ ബിരുദദാന ചടങ്ങ് ഇന്നാണ്. ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശിക്കാൻ ഈ മാസം 31 വരെ പൊതുജനങ്ങൾക്ക് ഗവൺമെന്റ് അനുമതി നൽകി. അറ്റകുറ്റപ്പണികൾക്ക് തടസ്സം ഉണ്ടാവാത്ത വിധം കാൽനടയാത്രയ്ക്കാണ് അവസരം. ഇടുക്കിയിൽ നിന്ന് രതീഷ് കൃഷ്ണൻ.
3: കാലവർഷത്തിന് മുന്നോടിയായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും അണക്കെട്ടിൽ നടന്നുവരികയാണ്. ഇതിന്റെ ഭാഗമായി ബഗ്ഗിക്കാർ ഗതാഗതം പൂർണ്ണമായും ഒഴിവാക്കി. ഹൈഡൽ ടൂറിസം സെന്ററിന്റെ അഭ്യർത്ഥനയും ജില്ലാ കളക്ടറുടെ റിപ്പോർട്ടും പരിഗണിച്ചാണ് തീരുമാനം. ബുധനാഴ്ചകളിലും ജലനിരപ്പ് ഉയരുന്ന സാഹചര്യങ്ങളിലും ശക്തമായ മഴ മുന്നറിയിപ്പുള്ള ദിവസങ്ങളിലും സന്ദർശനത്തിന് വിലക്കുണ്ടാകും. ദുരന്ത നിവാരണ അതോറിറ്റി നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ദിവസങ്ങളിലും ടൂറിസം പ്രവർത്തനങ്ങൾ അനുവദിക്കില്ല. കർശനമായ സുരക്ഷാ നിയന്ത്രണങ്ങളോടെ മാത്രമായിരിക്കും വിനോദസഞ്ചാരികളെ അണക്കെട്ടിലേക്ക് പ്രവേശിപ്പിക്കുക.
1: ശബരിമല സ്വർണക്കൊള്ളയിൽ സിബിഐ അന്വേഷണം പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപി എംഎൽഎമാർ മുഖ്യമന്ത്രി വി ഡി സതീശന് കത്ത് നൽകി. ശബരിമല പ്രക്ഷോഭത്തിൽ വിശ്വാസികൾക്കെതിരെയെടുത്ത മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിലെത്തി. ധർമ്മശാലയിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് ഫൈനൽ ബർത്ത് സ്വന്തമാക്കിയത്. ഇന്ന് എലിമിനേറ്റർ മാച്ചിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. മൊഹാലിയിൽ വൈകിട്ട് 7:30 മത്സരം. ഗുജറാത്ത് ടൈറ്റൻസ് ഈ മത്സരത്തിലെ ജേതാക്കളുമായി ഫൈനൽ ബർത്തിനായി രണ്ടാം ക്വാളിഫയറിൽ മത്സരിക്കും. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ നാളെ വരെ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. വിവരാവകാശം ആരുടെയും ഔദാര്യമല്ലെന്നും അത് പിടിച്ചു വാങ്ങേണ്ടതല്ലെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ വ്യക്തമാക്കി. അപേക്ഷകരോട് ഓഫീസിലെത്തി ഫയൽ പരിശോധിച്ച് രേഖകളുടെ പകർപ്പ് എടുക്കാമെന്ന് മറുപടി നൽകുന്നത് ഉചിതമല്ലെന്ന് അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. കോഴിക്കോട് പന്തീരാങ്കാവിൽ വിദ്യാർത്ഥിയെ വീട്ടിൽ വെടിയേറ്റ് മരിച്ച നിലയിൽ കണ്ടെത്തി. കാർത്തിക് എന്ന 19-കാരനാണ് മരിച്ചത്. രാത്രി കുടുംബാംഗങ്ങൾ വീട്ടിൽ ഇല്ലാത്ത സമയത്തായിരുന്നു സംഭവം. വണ്ടൂരിൽ സിപിഐഎം പ്രവർത്തകനെ ആക്രമിച്ച കേസിൽ രണ്ടുപേരെ വണ്ടൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർക്കെതിരെ വധശ്രമം അടക്കം വകുപ്പുകൾ ചുമത്തി. കാപ്പിൽ ചൌക്കിയിലെ ബാർബർ ഷോപ്പിൽ കഴിഞ്ഞ ഞായറാഴ്ച മൂലങ്ങടൻ സാജുവിനെ ആക്രമിച്ച കേസിലാണ് അറസ്റ്റ്. പ്രധാന വാർത്തകൾ വീണ്ടും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഓൺലൈൻ ഉന്നതതല യോഗം രാവിലെ ചേരും. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ ട്രെയിൻ സർവീസിന് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. ഹജ്ജ് തീർത്ഥാടനത്തിന്റെ പ്രധാന ചടങ്ങായ അറഫ സംഗമത്തിൽ ദശലക്ഷക്കണക്കിന് തീർത്ഥാടകർ പങ്കെടുത്തു. ഗൾഫ് രാജ്യങ്ങളിൽ ഇന്ന് ബലിപെരുന്നാൾ. ഐപിഎൽ ക്രിക്കറ്റ് ക്വാളിഫയർ 1 മാച്ച് വിജയിച്ച് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:20.

0: മരിച്ചു കഴിഞ്ഞപ്പോ കൊച്ചുരാമനെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയാ പറയുന്നത്?
1: അത് ഞാനും കേട്ടു. കുറെയൊക്കെ അവനെ പുച്ഛിച്ച് തള്ളിയൊരു പോലും പൊക്കി പൊക്കി അങ്ങ് പറച്ചിലായിരുന്നു.
0: അപകടത്തിൽ പെട്ട് കിടന്ന എത്രയോ പേരെ അവൻ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അവൻ ജീവിച്ചിരുന്ന കാലത്ത് നല്ലത് പറഞ്ഞു കേട്ടിട്ടില്ല.
1: അവനെ കുറിച്ച് പറയുന്നത് മുഴുവൻ അവൻ കല്യാണം കഴിക്കാതെ കിട്ടുന്ന കാശ് കണ്ടമാനം ചെലവാക്കി എന്നൊക്കെയായിരുന്നു.
0: അവൻ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരാണോ? പിന്നെ അവൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് അവൻ തീരുമാനിക്കും.
1: കള്ളു പിടിച്ച് നാട്ടുകാർക്ക് തലവനെ ഉണ്ടാക്കാൻ നടക്കുന്നില്ലല്ലോ.
0: എന്തെല്ലാം സഹായം നാട്ടുകാർക്ക് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാനും കാണാനും ആരുമില്ലാത്ത ശിശുപാലനെ മരണം വരെ അവൻ നോക്കി.
1: പിന്നെ വേറൊരു തരത്തിൽ അവൻ ഭാഗ്യവാനാ. കുറഞ്ഞ കിടന്നപ്പോഴാ മരിച്ചിരുന്നെങ്കിലേ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നേനെ.
0: അതെ, നെഞ്ചുവേദന വന്നപ്പോ വല്യച്ഛൻ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നില്ല.
1: ഏത് അർദ്ധരാത്രിക്ക് ആര് എന്ന് വിളിച്ചാലും അവൻ ചെല്ലുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് മരണം കിട്ടി നിന്ന് ചിലർ ചർച്ച ചെയ്യുന്നു അവന്റെ പേരുള്ള വസ്തു ആർക്ക് കിട്ടുമെന്ന്.
0: ആ സമയത്തൊക്കെ ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ എങ്ങനെ തോന്നുന്നു?
1: പണ്ട് ശേഖരൻ അപകടത്തിൽപ്പെട്ട് ചോര ഒലിപ്പിച്ചു കിടന്നപ്പോഴേ ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും നോക്കിക്കൊണ്ട് നിന്ന് കൊച്ചുരാമൻ ഓടിച്ചെന്ന് കോരിയെടുത്ത് എതിരെ വന്ന കാറിന്റെ നടുക്ക് കയറി അവൻ നിന്നു ആ രോഗിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു.
0: അയ്യോ, അക്കാര്യം മരണ വീട്ടിൽ പറഞ്ഞു.
1: ചെയ്ത നല്ല കാര്യങ്ങൾ പറയുന്നവരുമുണ്ട്, കൂട്ടത്തിൽ ഫോണിലൂടെ ഒച്ചത്തിൽ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നവരുമുണ്ട്.
0: അയ്യോ, ചില മനുഷ്യർക്ക് അവിചിത്തി ഇല്ലാതെ പോയാൽ എന്തോ ചെയ്യും.
1: എന്തോ ആയി സുജാത, പണിയൊക്കെ?
2: ഓ, എല്ലാം ഒരുവിധം പൂർത്തിയായി അമ്മാവ.
0: അടുത്ത വർഷത്തേക്ക് വീട് പണി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി കാശായേനെ.
2: ശരിയാ അമ്മാവി, എല്ലാ ഐറ്റത്തിനും വില കൂടുന്നതല്ലാതെ ഒന്നിനും വില കുറയുന്നില്ല.
1: സാധനത്തിന് വില കൂടുന്ന പോലെ ഒരു കൂലിയും കൂടും.
2: എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. അതിൽ കുറെ കാശ് എന്റെ ഇന്ന് പോയമ്മാവ.
1: അതെന്തോടെ അബദ്ധം പറ്റിയേ?
2: പെയിന്റ് അടിക്കാൻ നമ്മളെ സോമരാജനെ വിളിച്ചായിരുന്നു. അവൻ വീടെല്ലാം നോക്കിട്ട് പറഞ്ഞ് വർക്ക് ഇങ്ങ് കോൺട്രാക്ട് തന്നേക്കാൻ. അയലത്തുകാരനല്ലയോ, വർക്ക് ഞാൻ ഇങ്ങ് കോൺട്രാക്ട് കൊടുത്ത്.
1: എന്നിട്ട് സമയത്ത് പണി പൂർത്തിയാക്കിയില്ലയോ?
2: പണിയൊക്കെ കൃത്യസമയത്ത് പൂർത്തിയാക്കി, പക്ഷെ തുക പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
0: കോൺട്രാക്ട് എടുത്ത സമയത്ത് പറഞ്ഞ തുകയേക്കാൾ കൂടുതൽ ചോദിച്ചോ?
2: അമ്മാവി, എത്ര രൂപയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞ് നമ്മളൊക്കെ തമ്മിൽ കണക്ക് പറയേണ്ട കാര്യമുണ്ടോന്ന്.
1: അത് ശരി, അയലത്തുകാരല്ലയോ, താൻ പാർക്കും കൊടുത്തു.
2: അതെ, അവസാനമേ അവൻ പറഞ്ഞ തുക ഞാൻ എണ്ണി കൊടുത്തു.
1: എടോ, തന്റെ വീടിന്റെ അത്രയുള്ള സേന സാറിന്റെ വീട്ടിലും സോമരാജനായിരുന്നല്ലോ പെയിന്റിംഗ് നടത്തിയത്. ആ സേന സാറിനോ നീ എന്നും തിരക്കാഞ്ഞ എന്താ?
2: തിരക്കി അമ്മാവാ, ഞാൻ ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോ തന്നെ സാറിന്റെ മുഖം അങ്ങ് വാടി.
0: തന്റെ കാശ് അധികം പോയ കാര്യം ആലോചിച്ചായിരിക്കും.
2: അല്ല അമ്മാവി, സേന സാറിന്റെ വീട്ടിലും അവൻ വർക്കെടുത്ത് ഒരു ചുമട് കാശും അവൻ മേടിച്ചു. സാറ് ആ കാര്യം പുറത്ത് ആരോടും പറഞ്ഞില്ല.
0: അങ്ങേര് പാവം മനുഷ്യനായതുകൊണ്ടും വലിയ അഭിമാനി ആയതുകൊണ്ടും പുറത്ത് പറഞ്ഞില്ല.
1: ഏത് കടനാ പെയിന്റ് എടുത്തത് നീ അന്വേഷിച്ചോ?
2: ഞാനത് ചോദിച്ചപ്പോ പണിയൊക്കെ വൃത്തിയാക്കി തന്നാ പോരാ എന്നാ മറുപടി പറഞ്ഞത്. അത് ഞാനങ്ങ് വിശ്വസിച്ചു.
1: എടാ, കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ചിലര് വഞ്ചിക്കും, എന്നാ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത് അമിത ലാഭം എടുക്കാത്തവരും ഉണ്ട്.
0: ഇതൊരു അനുഭവ പാഠമായിരിക്കണം. ഏത് വർക്ക് ആർക്ക് കൊടുത്താലും തുക പറഞ്ഞിട്ട് വേണം ഏൽപ്പിക്കാന്.
1: അവൻ നിന്നെയും സേന സാറിനെയും മാത്രമല്ല പലരെയും ഇതുപോലെ പറ്റിച്ചു കാണും.
2: അതെ, സേന സാർ ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷേ വെട്ടി വീണവരാരും പുറത്തു പറഞ്ഞില്ല.
0: പുറത്തു പറയണം, കുറെ പേരെങ്കിലും അറിയണം. മേലാൽ ഇമാതിരി പണി ചെയ്യുന്നവനെ ആരും ജോലി ഏൽപ്പിക്കരുത്.
1: പിന്നെ വഞ്ചിച്ച് കാശ് മേടിച്ചവരാരും ഗരി പിടിച്ചിട്ടില്ല. വീഡിയോ പിടുത്തക്കാരൻ മോഹൻദാസിന്റെ അനുഭവം അറിയാമല്ലോ.
0: അതൊന്നും കണ്ടാലും കേട്ടാലും ആരും പഠിക്കത്തില്ല. വഞ്ചന വിദ്യയാക്കി വെച്ചവർ തനത് ശീലം മാറ്റില്ലൊരിക്കലും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഔനാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെ ഇന്നുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പൊ ഇന്ന് മഴയാണല്ലേ, രാവിലത്തെ മഴ കണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ മഴയത്ത് ഇങ്ങനെ ഓടി വരുമായിരുന്നു കേട്ടോ. കുറച്ചുകൂടെ മഴ പെയ്തിട്ട് ഇച്ചിരി കൂടെ കഴിഞ്ഞിട്ട് കൊട്ടിടാം പറഞ്ഞു എങ്ങ് നിർത്താൻ പറ്റാത്തൊരു സ്ഥലത്ത് ഭയങ്കര മഴ വന്ന് നനഞ്ഞൊരു വഴിയായിട്ടാണ് കേട്ടോ വന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഈ പറഞ്ഞതുപോലെ എപ്പോഴും യാത്രക്കാരൊക്കെ ടു വീലർ യാത്രക്കാരൊക്കെ കോട്ടെടുക്കുക. ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കോട്ടെടുക്കുക, അതോടൊപ്പം തന്നെ കുട കയ്യിൽ കരുതുക. പിന്നെ മഴക്കാലമാണ്, ചൂടുകാലത്ത് മാത്രമേ ഞങ്ങൾ സൺസ്ക്രീനൊക്കെ യൂസ് ചെയ്യൂ, അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. മഴക്കാലത്തും സൺസ്ക്രീൻ യൂസ് ചെയ്യണം. ഓക്കെ, ഇതൊക്കെ നമ്മൾ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഓണാട്ടുകാര പാസഞ്ചറിൽ നമുക്ക് കുറച്ച് ചർച്ചയൊക്കെ നടത്തിയാലോ. ഓക്കെ, എല്ലാ പ്രിയപ്പെട്ട എത്ര പേർക്ക് വേണമെങ്കിലും ഈ ഒരു വണ്ടിയിൽ കയറാം എന്നുള്ളതാണ്, നമ്മുടെ പാസഞ്ചറിൽ കയറാം എന്നുള്ളതാണ്. അപ്പോൾ മഴയാണ്, എനിക്ക് മടിയാണെന്നൊന്നും പറഞ്ഞിരിക്കരുത്, എല്ലാവരും വന്നിരിക്കണം. നമുക്ക് എല്ലാവർക്കും കൂടി സഞ്ചരിക്കാം. ഡ്രൈവറിനെ ഒറ്റയ്ക്ക് മഴയത്ത് പറഞ്ഞ് വിടല്ലേ കേട്ടോ. അപ്പോൾ വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-9 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളൊരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്ത് പ്രശസ്തനായിട്ടുള്ളൊരു സിനിമാ നടൻ ജയൻ രവി മാധ്യമങ്ങളോട് സംസാരിച്ചൊരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് കത്തും, കാണാത്തവരോട് പറയുകയാണ്, അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സിനിമാ നടനാണ്. അദ്ദേഹം തൻ്റെ ഗാർഹിക പീഡനം, ഒരു പുരുഷൻ എന്ന നിലയിൽ താൻ തൻ്റെ ഭാര്യയിൽ നിന്ന് അനുഭവിക്കാനുള്ള പീഡനങ്ങളെ പറ്റിയിട്ടും സാമ്പത്തിക നഷ്ടത്തെ പറ്റിയിട്ടും വളരെ ദയനീയമായിട്ട് കരയുകയും ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു ദയനീയമായ അവസ്ഥ, കരിയറിലെ ഏറ്റവും പീക്ക് ലെവലിൽ നിൽക്കുന്ന സമയത്ത് കുറേ നാളത്തേക്ക് അദ്ദേഹം മൂവിയിൽ നിന്ന് കാണാതെ ആവുകയും പിന്നീട് ഒരുപാട് ദുരന്തം ആ ഒരു വീഡിയോയിൽ തന്നെ ഒരു ഒരു നമ്മളെപ്പോഴും വിചാരിക്കും ആണുങ്ങൾ കരയുമോ എന്ന് നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ ആണുങ്ങൾ കരഞ്ഞു കഴിഞ്ഞാൽ അത് ഷെയ്മാണ്, അല്ലെങ്കിൽ അയ്യേ ഉമ്മനെ ആളാണോ എന്നൊക്കെ ചോദിക്കുന്ന പ്രവണത നമുക്ക് പൊതുവിൽ മലയാളികൾക്കുള്ളതാണ്. പക്ഷേ ആ ഒരു ആൾക്കൂട്ടത്തിനെ അഭിമുഖീകരിച്ച് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം നിലവിട്ട് കരയുന്ന ഒരു, അല്ലെങ്കിൽ വല്ലാതെ കഴിഞ്ഞ 23 കൊല്ലങ്ങളായിട്ട് തൻ്റെ ഭാര്യയിൽ പലപ്പോഴും, ഇപ്പോൾ നമ്മളിങ്ങനെ ഇതിനെ പറ്റിയിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ശരത്ത് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു കാരണമെന്ന് ചോദിച്ചപ്പം അവൻ പറയാം, പൊതുവിൽ ആൺകുട്ടികൾക്ക് തോറ്റു കൊടുക്കുക, അല്ലെങ്കിൽ അയ്യോ ഇങ്ങനൊരു, അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ക്ഷമിക്കാനുള്ള കഴിവ് ഈ ഒരു കാലഘട്ടത്തിൽ പുരുഷന്മാർക്ക് തന്നെയാണെന്ന് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ തോന്നിപ്പോവാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തുറന്നു പറയാം, ഈ ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്ന, തുറന്നു പറയാത്ത, അല്ലെങ്കിൽ ഈ പറയുന്ന സ്ത്രീകളുടെ മൂഡ് സ്വിങ്സും കാര്യങ്ങളും മറ്റേതും മറിച്ചതും കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്ന പുരുഷന്മാരും ഉണ്ട്. തുറന്നു പറയാത്ത ചില വേദനകൾ ഇവർ അടക്കി പിടിക്കുകയാണോ, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. എന്താ പറയുക, കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മദ്രിച്ചിട്ട് ഇറക്കാനും വയ്യ എന്ന് പറയുന്ന സിറ്റുവേഷനിലുള്ള റിലേഷൻഷിപ്പ് ഒരുപാട് നമ്മുടെ നാട്ടിലുണ്ടെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ വിളിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് തോന്നിയ ഒരു ഫീലിങ്സും കാര്യങ്ങളും സംസാരിക്കാമെന്ന് കണ്ടില്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊന്ന് നോക്കിയിട്ട് ഓടി ഇങ്ങോട്ട് വായോ. ആ ഒരു സമയം ഞാൻ എന്തായാലും പാട്ടുകളായിട്ട് നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ എല്ലാവരും കൂടി എന്ത് മഴയൊന്ന് ആലോചിച്ച് നോക്കി, കഴിഞ്ഞ ഒന്നോ രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുൻപ് നമ്മൾ പറഞ്ഞത് മൊത്തവും അയ്യോ കൊടുവെയിലാണേ കിടക്കാൻ പറ്റുന്നില്ല, എല്ലാവരും റൂം തുറന്ന് പുറത്തിറങ്ങി കിടക്കുന്നു, അത് ഇത്. ഇപ്പം നോക്കി അകത്ത് തണുത്ത് ഉറച്ച് പുതച്ച് ഇങ്ങനെ കിടക്കാൻ, രാവിലേക്ക് എഴുന്നേക്കാനേ മടിയുള്ള ആളുകളുണ്ട്. എന്തായാലും അടുക്കളയിൽ അമ്മമാർ പാചകം തുടങ്ങി കാണും, ചായ ഇട്ട് തുടങ്ങി കാണും, ഞാൻ ഇവിടെ പാചകം തുടങ്ങി, നിങ്ങളും കൂടെ വരണം. പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് 91.2 എൻ്റെ റേഡിയോ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം, നിങ്ങളുടെ മാത്രം സ്വാതിയാണ്. ഈ യാത്ര ഏറ്റവും സുന്ദരമാക്കുവാനായിട്ട് അത്രമേൽ നല്ല പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ സ്വന്തം നമ്മുടെ ശരത്തും കൂടെയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രശസ്ത സിനിമാ നടൻ, തമിഴ് നടൻ ജയൻ രവി ഒരു മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വാർത്ത നമുക്ക് ഭയങ്കര ഞെട്ടലായിരുന്നു. പുരുഷന്മാർ ഇങ്ങനെ വീടുകളിൽ പീഡനം അനുഭവിക്കുന്നുണ്ടോ? പൊതുവിലെ ഈ പീഡനം, ഗാർഹിക പീഡനം എന്നൊക്കെ പറഞ്ഞത് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചിരുന്നൊരു സംഭവമാണ് അല്ലേ? സ്ത്രീകൾ അനുഭവിക്കുന്നു, സ്ത്രീകൾ ദുരന്തത്തിൽ ജീവിക്കുന്നു, ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ആ ഒരു കാഴ്ച വല്ലാത്തൊരു തുറന്നു പറച്ചിലായിപ്പോയി. നമുക്ക് ആദ്യത്തെ പാസഞ്ചർ, ഇതിനോട് അഭിപ്രായം രേഖപ്പെടുത്തുന്നതിനായിട്ട് ആദ്യത്തെ പാസഞ്ചർ എത്തിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാൻ യാത്ര തുടങ്ങിയ സമയത്ത് എൻ്റെ ഭാഗത്തു നിന്ന് ചെറിയൊരു വാക്കിലൊരു മിസ്റ്റേക്ക് വന്നു. എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു തന്നു, കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ളതാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയി, ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യത്തെ പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്. ഹായ്, ഗുഡ് മോർണിംഗ്.
1: ഹായ്, ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്.
1: രാവിലെ റെയിൻബോ ഉണ്ടായിട്ടും
0: മഴ നമുക്ക് വേണ്ടി പെയ്യുന്നല്ലേ, അത്യാവശ്യം കുറച്ചൊക്കെ
1: നനയുണ്ടാവും.
0: അതെ, കുറച്ചെന്തായാലും നനയ, ഇച്ചിരിയുടെ ഫ്രണ്ടിലോട്ട് പോട്ടെ, ഇത്തിരിയുടെ ഫ്രണ്ടിലോട്ട് പോട്ടെ എന്നും പറഞ്ഞു പോ, ഒടുവിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാരെ വിളിക്കുന്ന മനസ്സിലായില്ലല്ലോ.
1: എന്റെ പേര് അനിൽ, അനിൽ ലംബോ എന്നൊരു യൂട്യൂബ് ചാനൽ
0: നടത്തുന്നുണ്ട്.
1: സ്വാതി വന്നിട്ട് ക്ലാസ് എടുത്തിട്ടില്ല, ടീ പോയി.
0: അതെ അതെ അതെ അതെ, പറഞ്ഞു ചേട്ടാ. എനിക്കറിയാം ചേട്ടാ, നന്നായിട്ട് അറിയാം.
1: ഗൗരവമുള്ള ഒരു വിഷയമായിരുന്നു നിങ്ങൾ ചർച്ച ചെയ്യുന്നത്.
0: അതെ, നമ്മൾ ഞെട്ടിപ്പോകുന്ന ഒരു വാർത്തയായിരുന്നു.
1: അതെ, അതിനേക്കാൾ ഞെട്ടം ഉണ്ടാക്കിയ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സങ്കടകരമായിട്ട് ഇപ്പൊ രണ്ടു ദിവസം കൊണ്ട് എന്റെ മനസ്സിൽ ഞാൻ വിഷമിച്ചോണ്ടിരിക്കുന്ന സംഭവം, അതായത് നമ്മുടെ കഥകളി കലാകാരൻ ഹരിയാർ നായർ ആത്മഹത്യ ചെയ്തു. ഇതേ സംഭവം വീട്ടിലുണ്ടാകുന്ന ഗൃഹ ഈ ഗാർഹിക പീഡനം എന്ന് പറയാൻ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ പ്രശ്നമാണ്. ഈ ജയൻ രവിയുടെ വിഷയം കേട്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം ഇത്രയും വലിയൊരു സെലിബ്രിറ്റി വന്ന് സാമൂഹ്യ മാധ്യമത്തിലൊക്കെ ഇങ്ങനെ പറയുമ്പോഴും സമൂഹത്തിൽ വന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു വിഷയം, അത് പലർക്കും പലരും പഠിക്കുന്ന കാര്യങ്ങളാണ്.
0: ശരിക്കും അദ്ദേഹം മാധ്യമങ്ങളെ നോക്കി അദ്ദേഹം ആ ഒരു ഡിപ്രഷൻ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി. ഏറ്റവും മോശമായിട്ട് അദ്ദേഹം കരയുന്നത് കണ്ടല്ലോ, ഒരു ഒരു ആണുങ്ങൾ ഇങ്ങനെ കരയുമോ എന്ന് തോന്നിപ്പോവും. അപ്പൊ ഗാർഹിക പീഡനം പുരുഷന്മാർ ഇന്ന് കൂടുതലായി അനുഭവിക്കുന്നു എന്ന് തന്നെയാണ്.
1: ഒരുപാട് പേരുണ്ട് പലരും പറയാൻ മടിക്കുന്ന, പലരും ഈ പറഞ്ഞ പോലെ അവരുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി അവർ പലരും എന്താ പറയാ, അത് സഹിച്ച് മുന്നോട്ട് പോകുന്ന മക്കളെയും അവരുടെ ഫാമിലിയൊക്കെ ഓർത്ത് ഇങ്ങനെ കൊണ്ടുപോകാൻ ഒരുപാട് ആൾക്കാരുണ്ട്.
0: ആണുങ്ങൾക്ക് ഈ കുട്ടികളായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ഭാവി, അല്ലെങ്കിൽ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനെ പിടിച്ചു വെക്കുന്ന ഈ ഒരു വിഷമങ്ങളൊക്കെ.
1: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും.
0: ചേട്ടന്റെ ഇട്ടാവട്ടത്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടോ ഇങ്ങനെ? എന്തോ

0: വേഷങ്ങളുണ്ടല്ലോ കഥകളിയില്, അത്തരത്തിലുള്ള വേഷങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തു. അത് ഇത് തന്നെ സംഭവം, വീട്ടിലെ അദ്ദേഹത്തിന് വീട്ടിൽ നിന്നുണ്ടാകുന്ന ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായിട്ടുള്ള മരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിരുന്നു, ഞങ്ങൾ സ്ഥിരമായിട്ട് വിളിച്ച് സംസാരിക്കുന്ന ആളായിരുന്നു. ബണ്ണൂർക്കാവ് കഥകളി കലാകേന്ദ്രത്തിലെ എല്ലാ വിളിക്കുന്ന ഒരു ഒരു മാസത്തെ ഒരു 20 ദിവസവും അദ്ദേഹം അവിടെ കഥകളി അവതരിപ്പിക്കുന്ന ആളായിരുന്നു.
1: ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ചേട്ടാ, ഇത്രയേറെ സൗഹൃദങ്ങൾ ഉണ്ടായിട്ട് പോലും ഓക്കെ ഒരു നിങ്ങൾ ആർക്കും മനസ്സിലാക്കാൻ പറ്റാതെ പോയതിൽ നിങ്ങൾക്ക് വിഷമം തോന്നില്ലേ?
0: അതെ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. അത് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ ഒരുപാട് പേരോട് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ പറഞ്ഞപോലെ ഈ ഒരു കുടുംബത്തിലേക്ക് ചെന്ന് ഒരു സ്നേഹം ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു വിഷയം ഈ നമ്മൾ ചെന്ന് ഇടപെടുന്ന ഒരാൾ മുഖേന ഒരു വിഷയം ഉണ്ടാവരുന്നുള്ള രീതിയിൽ പലരും പിന്മാറുന്ന ആൾക്കാരുണ്ട്.
1: അപ്പൊ
0: തന്നെ ഈ ജയൻ രവിയുടെ കേസിലും തന്നെ എത്രയോ വലിയ സെലിബ്രിറ്റി ആണ് അദ്ദേഹം, അദ്ദേഹത്തിനെ സഹായിക്കാൻ ഈ ഈ എന്തുമാത്രം ആൾക്കാർ ഈ സമൂഹത്തിലുണ്ട്. പക്ഷെ അദ്ദേഹവും അത് സഹിച്ച് ജീവിച്ച ഒരാളാണ്. അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ മാത്രമല്ല, പുരുഷന്മാരും ഒരുപാട് ഗാർഹിക പീഡന സ്ത്രീ.
1: എനിക്ക് തോന്നുന്നു ഇപ്പൊ സ്ത്രീകളെക്കാൾ കൂടുതൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്ന പുരുഷന്മാരെ തന്നെയാണെന്ന് തോന്നുന്നു. പിന്നെ ഒരു സന്തോഷം കൂടി പറയുന്നു, നമ്മുടെ ഏത് സന്തോഷം വന്നാലും ചേട്ടനത് യൂട്യൂബ് ചാനല് ഷെയർ ചെയ്യാൻ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഒരിക്കലും എന്റെ ഒരു പ്രോഗ്രാം ചേട്ടൻ അപ്ലോഡ് ചെയ്തപ്പോ ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ അങ്ങനെ എന്റെ ഫ്രണ്ട് അയച്ചു തന്നപ്പോഴാണ് ഞാൻ കാണുന്നത്.
0: ഓക്കെ ഓക്കെ,
1: അപ്പൊ റേഡിയോടൊപ്പം നിൽക്കുന്നതിനും ഇനിയും ഉണ്ടാവണം കൂടെ.
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എപ്പോഴും. ഞാൻ ആദ്യ കാലത്ത് ഞാൻ അവിടെ വന്നിട്ട് എന്റെ വോയിസിൽ ഞാൻ ഒരുപാട് പരസ്യം ചെയ്തിട്ടുള്ള
1: കലാകാരനാണ്. ഓക്കെ ചേട്ടാ, ഓക്കെ, വിളിച്ചത് ഒരുപാട് സന്തോഷം. അനിൽ ചേട്ടനായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച തുടരാം. എന്തായാലും ആകാശവാണിക്ക് വാർത്തകൾക്ക് ശേഷം നമുക്ക് തിരികെ എത്താം, വാർത്തയൊക്കെ കേൾക്കാം. രാവിലെ മഴ നനഞ്ഞുകൊണ്ടാണോ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു ബുദ്ധി അങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു വാർത്ത കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഉഷാറായിട്ട് ഞാനും വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൻ 91.2 എൻ്റെ റേഡിയോ.

0: സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ. വാർത്തകൾ വിശദമായി. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിലുള്ള അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം ഉന്നത സമിതി വിലയിരുത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിശദാംശങ്ങളിലേക്ക്.
1: ജനന നിരക്കിലെ വ്യത്യാസങ്ങൾ, അതിർത്തി കടന്നുള്ള സഞ്ചാരം, സാമ്പത്തിക അവസരങ്ങൾ, മറ്റ് സാമൂഹിക പാരിസ്ഥിതിക ഘടകങ്ങൾ എന്നിവയുൾപ്പെടെ ജനസംഖ്യാ മാറ്റങ്ങളുടെ കാരണങ്ങൾ പഠിക്കാൻ മുൻ സുപ്രീംകോടതി ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നവുലേക്കർ അധ്യക്ഷനായ അഞ്ചംഗ സമിതിയെ കേന്ദ്ര സർക്കാർ നിയോഗിച്ചു. അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്താനും തടവിൽ വയ്ക്കാനും നാടുകടത്താനുമുള്ള പ്രവർത്തന സംവിധാനം സമിതി ശുപാർശ ചെയ്യും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറിയായിരിക്കും അഞ്ചംഗ സമിതിയെ നയിക്കുക. കഴിഞ്ഞ സ്വാതന്ത്ര്യദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ജനസംഖ്യാ ദൌത്യത്തിന്റെ തുടർച്ചയാണിത്.
2: मैं आज देश के सामने एक चिंता, एक चुनौती के संबंध में आगाह करना चाहता हूं. षड्यंत्र के तहत देश की डेमोग्राफी को बदला जा रहा है, एक नए संकट के बीज बोए जा रहे हैं और ये घुसपैठिए मेरे देश के नौजवानों की रोजी रोटी छीन रहे हैं और इसलिए एक हाई पावर्ड डेमोग्राफी मिशन शुरू करने का निर्णय किया है.
1: ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗങ്ങൾ സമർപ്പിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ചാണ് വിധി പ്രസ്താവിക്കുന്നത്. 2002 വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവർ അക്കാലത്തെ പട്ടികയിലുള്ളവരുമായി തങ്ങൾക്കുള്ള പൂർവിക ബന്ധം തെളിയിക്കണമെന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിബന്ധനയിന്മേലാണ് പ്രധാനമായും വാദം നടന്നത്. ആധാറോ തെരഞ്ഞെടുപ്പ് കാർഡോ പൌരത്വത്തിന്റെ അന്തിമ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ലെന്നായിരുന്നു കമ്മീഷന്റെ നിലപാട്.

0: ബീഹാറിൽ SIR നടത്താൻ കമ്മീഷൻ തീരുമാനിച്ചതിന് പിന്നാലെ കഴിഞ്ഞ വർഷം ജൂണിലാണ് മിക്ക ഹർജികളും സമർപ്പിച്ചത്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. മൂല്യനിർണ്ണയ പ്ലാറ്റ്ഫോമിന്റെ സമഗ്രതയും സുരക്ഷയും ഉറപ്പാക്കാൻ ശക്തമായ സംവിധാനങ്ങൾ നിലവിലുണ്ടെന്നും ബോർഡ് അറിയിച്ചു. ഇന്തോ പസഫിക് മേഖലയിലെ സമുദ്ര നിരീക്ഷണം ശക്തമാക്കുന്നതിനായി ഇന്തോ പസഫിക് മാരിടൈം സർവേലൻസ് കൊളാബറേഷൻ എന്ന സംയുക്ത സംരംഭത്തിന് ക്വാഡ് രാജ്യങ്ങൾ തുടക്കം കുറിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിനുശേഷം വിദേശകാര്യമന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി കെ നാഗരാജ് നായിഡുവാണ് ഇക്കാര്യം അറിയിച്ചത്. പഹൽഗാം ഭീകരാക്രമണം ഉൾപ്പെടെയുള്ള എല്ലാ തരത്തിലുമുള്ള ഭീകരവാദത്തെയും ക്വാഡ് മന്ത്രിമാർ ശക്തമായി അപലപിച്ചു. പശ്ചിമേഷ്യയിൽ ശാശ്വത സമാധാനം കൈവരിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾക്ക് ക്വാഡ് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. ഇന്ത്യ ഓസ്ട്രേലിയ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി 17-ാമത് വിദേശകാര്യമന്ത്രിതല ചട്ടക്കൂട് സംഭാഷണം ന്യൂഡൽഹിയിൽ നടന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി ബോങ്ങും സംയുക്തമായാണ് ചർച്ചകൾക്ക് നേതൃത്വം നൽകിയത്. നിർണായക ധാതുക്കളുടെ ലഭ്യതയും വിതരണവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇരുരാജ്യങ്ങളും സംയുക്തമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
1: On the energy side, we have energy trade. We are looking to expand that as well into the uranium supplies. Our teams have been in discussion of critical minerals as well.
0: പട്ടികജാതി ക്ഷേമ പദ്ധതികളുടെ ഡിജിറ്റൈസേഷനും കാര്യക്ഷമമായ നിർവഹണവും ലക്ഷ്യമിട്ട് തയ്യാറാക്കിയ PM അജയ് പോർട്ടലും അജയ് മൊബൈൽ ആപ്പും സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രി വീരേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കടലാസധിഷ്ഠിത പ്രവർത്തന രീതിയിൽ നിന്ന് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനത്തിലേക്കുള്ള മാറ്റത്തിന് പോർട്ടലും ആപ്പും വഴിയൊരുക്കും. ഗ്രാമതല ആസൂത്രണം, അടിസ്ഥാനതല നിരീക്ഷണം, ജിയോ ടാഗിംഗ്, മൊബൈൽ പരിശോധനകൾ, തത്സമയ വിവര വിനിമയം എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കുകയാണ് PM അജയ് മൊബൈൽ ആപ്പിന്റെ പ്രധാന ലക്ഷ്യം. 3 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. ഇന്ന് നാഥുല പാസ് സന്ദർശിക്കുന്ന രാഷ്ട്രപതി സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിലും പങ്കെടുക്കും. ഇന്നലെ നാംഗ്യാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടിബറ്റോളജിയും ഓർക്കിഡേറിയവും രാഷ്ട്രപതി സന്ദർശിച്ചു. ഈ ചെലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PAB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചെലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതിയും പള്ളുരുത്തി.
3: തിരുവനന്തപുരത്ത് കാപ്പിൽ മുതൽ പൊഴിയൂർ വരെയും കൊല്ലത്ത് ആലപ്പാട് മുതൽ ഇടവ വരെയും ആലപ്പുഴയിൽ അഴീക്കൽ ജെട്ടി മുതൽ വടക്കോട്ടും കണ്ണൂർ കാസർഗോഡ് മേഖലയിൽ കുഞ്ചത്തൂർ മുതൽ കോട്ടക്കുന്ന് വരെയും ഇന്ന് രാത്രി കടലാക്രമണത്തിന് സാധ്യത. കന്യാകുമാരി തീരത്തും ഉയർന്ന തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതിനിടെ സംസ്ഥാനത്ത് കാലവർഷത്തിന്റെ വരവ് ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാനാണ് സാധ്യത. ആലപ്പുഴ, പത്തനംതിട്ട, നിലയ്ക്കൽ, കണ്ണൂർ, വയനാട്, ബേക്കൽ തുടങ്ങിയിടങ്ങളിൽ ഇന്ന് രാവിലെ മുതൽ 5 മില്ലിമീറ്റർ മഴ ലഭിക്കുന്നതൊഴിച്ചാൽ സംസ്ഥാനത്ത് ഇന്ന് കാര്യമായ തോതിൽ മഴയില്ലാത്ത സ്ഥിതിയാണ്.
0: സംസ്ഥാനത്ത് മഴക്കാല മുന്നൊരുക്കം സംബന്ധിച്ച ഉന്നതതല യോഗം ഇന്ന് ഓൺലൈനായി ചേരും. യോഗത്തിൽ മന്ത്രിമാരും ഉദ്യോഗസ്ഥരും കളക്ടർമാരും പങ്കെടുക്കും. വെള്ളപ്പൊക്ക പുനരധിവാസം, മഴക്കാല രോഗ പ്രതിരോധം, ശുചീകരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ചയാകും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. ത്യാഗസ്മരണകളോടെയാണ് എല്ലാവരും ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയെടുക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഐപിഎൽ ഒന്നാം ക്വാളിഫയർ മത്സരത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 runs പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചു. ആർസിബി ഉയർത്തിയ 255 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഗുജറാത്തിന് 19.3 ഓവറിൽ 162 റൺസ് എടുക്കുന്നതിനിടയിൽ മുഴുവൻ വിക്കറ്റുകളും നഷ്ടമായി. ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന് വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു കേന്ദ്ര സർക്കാർ. തീവ്ര വോട്ടർ പട്ടികാ പരിഷ്കരണത്തെ ചോദ്യം ചെയ്തുള്ള ഹർജികളിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും. വിധി പ്രസ്താവിക്കുക ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ ബെഞ്ച്. ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് സിബിഎസ്ഇ. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമെന്നും ബോർഡ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. കേരളത്തിൽ കാലവർഷം ഒന്നോ രണ്ടോ ദിവസം കൂടി വൈകാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. കേരള തമിഴ്നാട് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ഒന്നാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ.
4: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
6: പിന്നെ തീർച്ചയായും വാങ്ങണം.
5: എവിടെ നിന്ന് വാങ്ങാനാ?
6: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
5: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
6: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
7: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
8: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: കടച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ? പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
9: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. ഈ മഴക്കാലവും നമ്മളിങ്ങനെ ആസ്വദിച്ചിങ്ങനെ യാത്ര ചെയ്യാണ്. ഏത് കാലവും നമ്മൾ അതിജീവിക്കും അല്ലേ. ഓക്കെ, അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മുടെ ഇന്നത്തെ ടോപ്പിക് നിങ്ങൾ കേട്ടോ? അത് കേട്ടിട്ടുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? ഇല്ലേ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കൂടി പറയാം. പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ, മാനസിക പീഡനങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ടൊരു കാരണം, ഇനി ഒരു വിഷയമെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം, പ്രശസ്തനായിട്ടുള്ള ആർട്ടിസ്റ്റ് ആക്ടർ ജയൻ രവി മാധ്യമങ്ങളോട് സംസാരിച്ച ഒരു ആ ഒരു പ്രസ്താവനയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇന്നിങ്ങനെ സംസാരിക്കുന്നത്. കാരണം കുടുംബത്ത് കഴിഞ്ഞ 23 കൊല്ലങ്ങളായിട്ട് ഭാര്യയിൽ നിന്നും അനുഭവിക്കുന്ന മാനസിക പീഡനങ്ങൾ, തൻ്റെ കുഞ്ഞുങ്ങളെ കാണിക്കാൻ പോലും കഴിയാത്ത ദയനീയമായിട്ടുള്ള അവസ്ഥ, കുഞ്ഞുങ്ങളെ ഓർത്ത് ജീവിക്കേണ്ടി വന്നിട്ടുള്ള ദയനീയമായ അവസ്ഥ വളരെ വല്ലാതെ അദ്ദേഹം കരയുകയായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോയി. ഇങ്ങനെയൊരു, അല്ലെങ്കിൽ ഇത്രയും പ്രശസ്തനായിട്ടുള്ള, ഇത്രയും വരുമാനമുള്ള ഒരാൾ എന്തിന് ഇങ്ങനെ പേടിക്കേണ്ട ആവശ്യമുണ്ട്? അപ്പോൾ അവിടെ അങ്ങനെ കുറേ ചോദ്യങ്ങളും ചർച്ചകളും ഒക്കെ എതിർത്തും യോജിച്ചും കുറേ വീഡിയോകളൊക്കെ വരികയുണ്ടായി. അപ്പോൾ നിങ്ങൾക്കും പറയാം, ഇത്തരത്തിൽ പുരുഷന്മാർ മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, ഗാർഹിക പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഒരാളെ വെച്ചിട്ട് മാത്രം എല്ലാവരെയും അതുപോലെ ചേർത്ത് പറയാൻ കഴിയില്ല, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. വിളിക്കേണ്ട നമ്പർ 9444700912 എന്ന പരിപാടിയിലേക്ക്. തത്സമയ പരിപാടി ആയതുകൊണ്ട് തന്നെ ദയവായിട്ട് നിങ്ങൾ ഈ പറയുന്ന, ഈ കേൾക്കുന്ന ഈ സമയത്ത് തന്നെ വിളിക്കാനായിട്ട് പരമാവധി ശ്രമിക്കുക. ഓക്കെ, നമുക്കൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ആരാണ് നമുക്ക് നോക്കാം. കോൾ ഡ്രോപ്പ് ആയിപ്പോയി. അപ്പോൾ വിളിക്കുന്ന ആളുകൾ ദയവായിട്ടൊന്ന് ശ്രദ്ധിക്കുക, ഫോൺ ലൗഡ് സ്പീക്കറിൽ ഇടരുത്, റേഞ്ച് ഉണ്ടോ എന്നൊന്ന് പരിശോധിക്കുക. അപ്പോൾ വിഷയം ഒരിക്കൽ കൂടി നിങ്ങൾ ഓർത്തിരിക്കൂ, പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ അവർക്കെന്താ, സമൂഹത്തിന് പൊതുവിൽ ആണുങ്ങൾക്ക്, അല്ലെങ്കിൽ ആണുങ്ങൾ ഇങ്ങനെ ഒരു പാറ്റേണിൽ പോകേണ്ട ആളുകളാണ്, കരയാൻ പാടില്ല, എന്തിനേയും തരണം ചെയ്യണം, അങ്ങനെ ഒരു, അങ്ങനെയാണ് നമ്മളുടെ ഒരു സങ്കല്പം അല്ലേ. അവർ പബ്ലിക് പ്ലേസിൽ അവരുടെ വിഷമങ്ങളൊന്നും തുറന്നു പറയരുത്, അങ്ങനെ തുറന്നു പറയരുത്, അല്ലെങ്കിൽ ഇങ്ങനെ കരയുന്നത് പെണ്ണുങ്ങളാണ്, ഇങ്ങനെ ഒരു ചട്ടക്കൂടിലാണ് പൊതുവിൽ സമൂഹം ആണുങ്ങളെ വെച്ചേക്കുന്നതെന്ന് തോന്നാറുണ്ടല്ലേ. പക്ഷെ അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് താൻ കഴിഞ്ഞ 23 കൊല്ലങ്ങളായിട്ട് അനുഭവിച്ച ആദ്യകാലങ്ങളിലൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ജനറവി ഒക്കെ കാണുന്ന സമയത്ത് ഒക്കെ ഇത്ര ഹാപ്പി ആയിട്ടുള്ള എല്ലാവർക്കും സൂര്യ വിജയ് പോലെ തന്നെ, അതേപോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ജയൻ രവി ഫാൻസ് ഉണ്ടായിരുന്ന ഒരു വലിയ കാലഘട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ട് വന്നിട്ട് കുറേ കാലം അദ്ദേഹത്തിൻ്റെ സിനിമകളും കാര്യങ്ങളും ഒന്നും കാണാതിരുന്ന ഒരവസ്ഥയിൽ നിന്ന് പെട്ടെന്നൊരു ദിവസം ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേന് എല്ലാവരും ഷോക്കായിപ്പോയി. നമ്മുടെ ആദ്യത്തെ പാസഞ്ചർ വെയിറ്റ് ചെയ്യാണ്. എന്താണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം നോക്കാം. ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ, നമസ്കാരം സ്വാതി.
0: നമസ്കാരം ഇക്കോ.
1: ഇന്ന് എടുത്തേക്കുന്ന ഈ അടുത്തിടയ്ക്ക് എടുത്ത വിഷയങ്ങൾ വെച്ച് ഏറ്റവും ആപ്ലേഷനുള്ള ഒരു
0: സബ്ജക്റ്റാണ്.
1: മടിക്കുന്ന മടിച്ചിട്ടുള്ള സംഭവം, കാരണം വേറൊന്നുകൊണ്ടാണ് മടിക്കുന്നത്, പുരുഷൻ എന്താണ് പ്രശ്നം അവിടെ. അവര് പുരുഷന് പറയുമ്പോൾ നമ്മുടെ സമൂഹം കാണുന്ന ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു എല്ലാം താങ്ങുന്ന, എല്ലാം സഹിക്കുന്ന, എല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു മനുഷ്യനാണ്, ഒരാളാണ് എന്നാണ്. അത് അയാളൊരു മനുഷ്യനല്ല. അപ്പം ഈ അവന്റെ വേദനകളും ദുഃഖങ്ങളും അവന് പങ്കുവെക്കാൻ വേദികളില്ല, അങ്ങനെ പറയാൻ കഴിയത്തില്ല. പിന്നെ കരയാവുന്ന സുഹൃത്തുക്കളൊക്കെ തമ്മിലായിരിക്കും, പക്ഷെ പുരുഷൻ കരയാൻ പാടില്ല. അതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. കാരണം പുരുഷൻ കാര്യം കാണില്ല, അവൻ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മുടെ വിഷയം ഗാർഹിക പീഡനം എന്ന് പറയുന്നത്, ഇപ്പം നമുക്കിപ്പം എനിക്കകത്ത് നമ്മുടെ ഈ പുരുഷന്മാരുടെ ഈ വിഷയം ഉയർത്തിയ നമ്മുടെ തന്തിവരുള്ള നമ്മുടെ ഈ രാഹുലീശ്വരാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇവിടെ നമുക്ക് വനിതാ കമ്മീഷൻ ഉണ്ട്, വനിതയ്ക്ക് അങ്ങനെ ഉണ്ട്, ഇങ്ങനെയുണ്ട് ഒക്കെ ഉണ്ട്. ഒന്നും നമ്മൾ വേണ്ടെന്നല്ല പറയുന്നത്, സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് അത് ചർച്ച ചെയ്യാനും പരിഹരിക്കാനുമുള്ള ബോഡികളൊക്കെ വേണം എന്നതല്ല. പക്ഷേ ഒരുപാട് പുരുഷന്മാരും ഒരുപാട് വീടുകളിലും ബുദ്ധിമുട്ടി വളരെ പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട്. പക്ഷെ അവന്റെ ആത്മാഭിമാനം അത് പുറത്തു പറയാൻ കഴിക്കത്തില്ല. അത് ഞാൻ അതിന്റെ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ ജീവിതത്തിന് മുഴുവനും മക്കൾക്കും കുടുംബത്തിനും വേണ്ടി ജീവിച്ചു വരുമ്പോൾ പലപ്പോഴും മക്കളെ ചേർത്ത് പിടിക്കാൻ അച്ഛന് സമയം കിട്ടാറില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല കിട്ടാത്തത്. കാരണം ഈ കുടുംബത്തിലെ എല്ലാ കാര്യങ്ങളും നടക്കണമെങ്കിൽ അയാളുടെ ഓട്ടമാണ്. അയാൾക്ക് എവിടെയാണ് മക്കളെ ചേർത്ത് പിടിക്കാൻ സമയം കിട്ടുക? അപ്പൊ ഇതിനെല്ലാം സമയം കിട്ടുന്നത് അമ്മമാർക്കാണ്. അമ്മമാരാണ് കൂടുതൽ സ്നേഹം മക്കൾക്ക് കൊടുക്കുന്നത്, എന്തും ചെയ്യുന്നത്. അപ്പൊ മക്കളും കൂടുതൽ എടുക്കുന്ന അവരാണ്. അവസാനം ഈ പുരുഷൻ വാർദ്ധക്യത്തിലെത്തി, അല്ലെങ്കിൽ അവന്റെ ശേഷികളൊക്കെ തുറഞ്ഞ് അവന്റെ സമ്പത്തൊക്കെ ഇവർക്ക് വേണ്ടി ചെലവാക്കി വെറും കൈയോടിരിക്കുമ്പോൾ മക്കളും അമ്മയും ഒക്കെ ഒന്നായിട്ട് പലരെയും പറഞ്ഞു വിടുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങൾ ഈ അടുത്തിടെ നടന്നിരുന്നു. അതിന്റെ ഒരു ഉദാഹരണമാണ് നിങ്ങളിപ്പോ പറഞ്ഞ ഈ നടന്റെ. അതെനിക്കറിയില്ല, ഞാൻ അത് കണ്ടതുമില്ല. സോ അത് എനിക്ക് കാണാനും കേട്ടില്ലേന്ന്. അപ്പം പിന്നെ മറ്റേ നേരത്തെ വിളിച്ചൊരു ഭാഗത്ത് പറഞ്ഞാൽ ഒരു കഥകളി കലാകാരൻ ആത്മഹത്യ ചെയ്തു. പക്ഷെ എന്നാലും ഇതിന്റെയൊക്കെ അപ്പുറത്തായിട്ട് ഈ അപ്പം എല്ലാ മതങ്ങളും എല്ലാ സാഹിത്യകാരന്മാരും അമ്മ അമ്മ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലൂടെയാണ് പോകുന്നത്. ഓക്കെ, വേണം, തീർച്ചയായിട്ടും അത് വേണം. കാരണം ലോകത്തിലെ ഏറ്റവും മരണത്തോട് മല്ലടിക്കുന്ന വേദന സഹിച്ച് 9 മാസവും 9 ദിവസവും 9 വിനായികയും വൈറ്റിച്ചം വന്ന് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിനെ വളർത്തുന്ന അമ്മയുടെ ത്യാഗം എന്ന് പറഞ്ഞാൽ ചെറുതൊന്നുമല്ല. അത് നമ്മൾ ചെറുതായിട്ട് കാണുന്നുമില്ല. പക്ഷേ അതിന്റെ എല്ലാം പിന്നിൽ ചേതോ വികാരമായിട്ട് കൂടെ നിൽക്കുന്ന ഒരു വ്യക്തിത്വം ഉണ്ട്. അച്ഛൻ, അച്ഛനില്ലാതെ എന്താ കുടുംബം? ഒന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സ്ത്രീക്കും ഒരു പുരുഷനോട് തനത് ആവശ്യമാണ്. അവനിപ്പോ എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ആധുനിക കാലഘട്ടത്തിലെ കുട്ടികളൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും വേണ്ട എടുക്കാറെന്നൊക്കെ പറയും. പക്ഷെ എങ്കിലും ഒരു ഘട്ടമെങ്കിലും അവരത് ചിന്തിച്ചു പോകുന്ന ഒരു സമയത്തേക്ക് അവരെത്തിച്ചേരും. അപ്പം ഇത് പുരുഷന് പാട്ട് ഒരുപാട്, പിന്നെ അല്ലെങ്കിൽ പിന്നെ വേറെ തരത്തിൽ ജീവിക്കാം. എവിടെങ്കിലും പോയി ജോലി ചെയ്യുക, രാത്രി വരുമ്പം ഇച്ചിരി വെള്ളമൊക്കെ അടിച്ച് വന്ന് വീട്ടിൽ വെള്ളവും മക്കാനും ഒക്കെ ഉണ്ടാക്കി ജീവിക്കുന്നവർക്ക് സുഖം. വേറൊന്നും അറിയണ്ട, രാവിലെ എണീറ്റ് പോവുക വരിക. പക്ഷെ അല്ലാതെ കുടുംബത്തെ ഭദ്രമായി സ്നേഹിച്ച് കുടുംബത്തെ മക്കളെയും കുടുംബവും നോക്കണം, അത് മറ്റാരും അറിയരുത് എന്ന് പൊതിഞ്ഞ് പൊതിഞ്ഞ് പൊതിഞ്ഞ് ഒരുപാട് കാര്യങ്ങളും പൊതിഞ്ഞ് പൊതിഞ്ഞ് ഉള്ളിലൊതുക്കി ഉള്ളതൊക്കെ ജീവിക്കുക. ഇപ്പൊ ആധുനികമായ ഒരു പഠന റിപ്പോർട്ട് വന്നു, അത് ആദ്യം അറിഞ്ഞോ? ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കുന്നത് പിന്നെ പുരുഷന്മാരാണ്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ട്രസ്റ്റ് അതാണ്, അവർക്ക് ആരോടും പറയാൻ കഴിയുന്നില്ല. അപ്പൊ അവർ പലയിടത്തും ഒറ്റപ്പെടുന്നുണ്ട്. ഈ പ്രവാസികളെ തന്നെ എടുത്തു കഴിഞ്ഞാൽ പലരും വർഷങ്ങളോളം വിദേശത്ത് കിടന്ന് പണം ഉണ്ടാക്കി ഇൻസ്റ്റാൻസൊന്ന് അയച്ചു കൊടുത്തു. അത് ചിലപ്പം കൂടുതൽ അയക്കുന്ന വളരെ സത്യത്തോടുകൂടി അയക്കുന്ന ഭാര്യയുടെ വേണ്ടായിരിക്കും. ആ ഭാര്യ അത് വേണ്ടും വിധം വിനിയോഗിക്കാതെ ദുർമാർഗത്തിലൂടെയൊക്കെ വിനിയോഗിച്ച്, അല്ലെങ്കിൽ വിനിയോഗിച്ചെങ്കിൽ തന്നെ അവൾക്ക് വേണ്ടി മാത്രം മാറ്റിയിട്ട് അവസാനം ജലച്ചണ്ടിയാക്കി ഒറ്റപ്പെടുത്തി കിടന്ന ഒട്ടനവധി സംഭവങ്ങൾ നടക്കുന്നു അങ്ങനെ സമൂഹത്തിന്റെ ഒരുപാട് പേർ. അപ്പൊ അതുകൊണ്ട് പുരുഷന്റെ വേദനകളും അവന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും തിരിച്ചറിയാനും അതിന് പരിഹാരം കാണാനും ഉള്ള ഒരു ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാകും.
0: തീർച്ചയായിട്ടും.
1: മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു സംഭവമുണ്ട്. ഇപ്പം ഒരു സ്ത്രീ എങ്ങോട്ടെങ്കിലും ഒന്ന് കരഞ്ഞോണ്ടിരുന്ന് അയ്യോ അങ്ങനാണ് ഇങ്ങനാണ് എന്ന് പറയുന്ന സമൂഹം മുഴുവനും അവളോടൊപ്പമാണ് നിൽക്കുന്നത്. നിൽക്കട്ടെ, നിൽക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എതിർകക്ഷിയും കൂടി ഒന്ന് ഒന്ന് പഠിക്കണ്ടേ,
0: ഒന്ന് പരിശോധിക്കണ്ടേ? ഈ ഒരു കാലഘട്ടത്തിൽ നല്ലതായിരിക്കും. ശരിയാണ്,
1: അയാളെയും കൂടെ ചർച്ച ചെയ്യണ്ടേ?
0: അതെ, തീർച്ചയായിട്ടും.
1: അയാളുടെ അയാൾ ഈ പറയുന്നത് ആ കണ്ണുനീരിന്റെ മുന്നിൽ മറ്റേയാളിനെ ഇതിൽ നമ്മൾ ഈ റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഈ ഭർത്താവിനെ അടിച്ചുപിടിച്ചും പുറത്തിട്ടിട്ട് അകത്ത് ഇട്ടിട്ട് കരഞ്ഞോണ്ട് പുറത്തോട്ട് ഇറങ്ങിയിട്ട് വരുന്ന നമ്മൾ റീൽസായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ ഒരുപാട് പീഡനങ്ങൾ ഞാൻ എനിക്ക് എടുത്തു പറയാൻ ഈ ഇത് കേൾക്കുന്ന ശ്രോതാക്കളോട് ഞാൻ പറയുന്ന കാര്യം എന്ന ഏതൊരു വിഷയത്തിലും നമ്മൾ ഇടപെടുമ്പോൾ രണ്ടുപേരുടെയും ഭാഗം കേൾക്കണം. ഒരാളുടെ ഭാഗം മാത്രം കേട്ടുകൊണ്ട് അത് ഡിസിഷൻ എടുക്കരുത്.
0: തീർച്ചയായിട്ടും മിക്ക വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ശരിക്കും ഈ ഒരു കാലഘട്ടത്തിൽ കുറേ വാർത്തകളും അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ പലരുടെയും പേഴ്സണൽ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയാറുണ്ട്. ഒരു ഒരു കാലഘട്ടം വരെ എപ്പോഴും ഈ കുടുംബ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഗാർഹിക പീഡനം അനുഭവിക്കുന്നത്, ഉപദ്രവങ്ങൾ ഏറ്റുവാങ്ങുന്നത്, കുടുംബം നോക്കാൻ അല്ലെങ്കിൽ കുറേ പ്രശ്നങ്ങൾ കേട്ടിട്ടുള്ളത് നമ്മൾ പൊതുവെ സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്തം അല്ലെങ്കിൽ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടിട്ടുള്ളത്. എന്നാൽ ഈ കാലം മാറി എല്ലാ മേഖലയിലും എല്ലാ തരത്തിലും മാറ്റങ്ങൾ സംഭവിച്ചപ്പോൾ പണ്ടൊക്കെ ഈ മേലുപദ്രവമൊക്കെ കൂടുതലിട്ടിരുന്ന സ്ത്രീകൾ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടി കിട്ടുമ്പോഴും ഈ ആത്മാഭിമാനം എന്ന് പറയുന്ന ഒറ്റ സാധനം കൊണ്ട്, ആ ഒരു ഒറ്റ സംഭവം കൊണ്ട് പലപ്പോഴും ആണുങ്ങൾ ഈ ഒരു വിഷമം ഒന്നും തുറന്നു പറയില്ല. അങ്ങനെയാണല്ലേ, കുറച്ച് മസിലൊക്കെ ഇട്ടിങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഉള്ളുകിടന്ന് നീറുന്ന പല വാർത്തകളും നമ്മൾ കേൾക്കാറുണ്ട്, രഹസ്യമായിട്ട് തന്നെ അത് വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ കൂടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ബെസ്റ്റ് കണ്ണ.
0: എവിടെയായിരുന്നു?
2: പൊടഞ്ഞു കുഞ്ഞേ, ഞാൻ നീ ഉള്ള സമയത്തല്ല, മോളുള്ള സമയത്തല്ല ഞാൻ വിളിച്ചിരുന്നു.
0: വിളിച്ചിട്ടുണ്ടായിരുന്നു.
2: എടാ നിന്നെ, നീ വിളിച്ചത് ലക്ഷ്മണൻ തോന്നരുത്, സൗന്ദര്യം കൊണ്ട് വിളിച്ചു
0: പോലെയാണ് വിളിച്ചു. എന്ത് വേണേലും വിളിച്ചു, തല്ലൊക്കെ എന്റെ അമ്മയുടെ എനിക്ക് ഇപ്പോഴും കിട്ടാറുള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല.
2: എല്ലാ ശ്രോതാക്കൾക്കും, കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ജനങ്ങൾക്കും ഈദ് മുബാറക്ക്.
0: ഈദ് മുബാറക്ക്. അപ്പൊ പെരുന്നാളിന്റെ ഒരു മുഞ്ചുള്ള ദിവസം കൂടിയാണെന്ന്. മൈലാഞ്ചി കിട്ടോ?
2: മൈലാഞ്ചി ഒന്നും ഇട്ടില്ല.
0: ഇന്നിട്ടേക്കണം, ഇന്നിട്ടിട്ട് വാട്സാപ്പിൽ ഫോട്ടോ എടുത്ത് അയച്ചേക്കാം.
2: വാട്സാപ്പിൽ ഫോട്ടോ അയച്ചേക്കാം. പിന്നെ സോദി, പിന്നെ വേറെന്താണ്ട് വിഷയം? സോദിക്ക് സുഖമല്ലേ? സോദി, സോദിയെ കണ്ടിട്ട് കൊറേ ദിവസങ്ങളായി. ഞാൻ നമ്മുടെ രണ്ട് കൊച്ചുങ്ങള് ഒരു പ്രോഗ്രാം ഇടയ്ക്ക് രാവിലെ ഉണ്ടായിരുന്നല്ലോ അവര്, രാവിലെ
0: ഐശ്വര്യയും
2: നിധിനും ഐശ്വര്യ ഉണ്ടായിരുന്നു പിന്നെ ശനിയാഴ്ച സാറ്റർഡേയില്. അന്നേരം ഞാനിങ്ങനെ സോദി തിരക്കിയപ്പോ ഉച്ചയ്ക്ക് ഒരു പ്രോഗ്രാമിൽ സോദി ഉണ്ടെന്ന് പറഞ്ഞ് അന്ന് ഞാൻ വിളിച്ചു. കഴിഞ്ഞ ആഴ്ച രണ്ടു മൂന്ന് ദിവസം ഫുൾ ട്രൈ ചെയ്തു, രക്ഷയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ദൈവ നിശ്ചയം. അല്ല, ഞാനങ്ങനെ ആശ്വസിച്ചു, കുഴപ്പമില്ല, എപ്പോഴായാലും നമുക്കൊരു സന്ദർഭം കിട്ടുമല്ലോ, ഈശ്വരൻ എന്തായാലും നമ്മളെ ഇങ്ങനെ
0: കൈവിടത്തില്ലേക്ക്
2: വരൂ, പെട്ടെന്ന് കടന്നു വരൂ.
0: ഓക്കെ, കടന്നു വരൂ.
2: ഇന്നത്തെ വിഷയം പിന്നെ സ്ത്രീയുടെയും പുരുഷനെയും കുറിച്ചുള്ള തുല്യ അവകാശത്തെ കുറിച്ച്.
0: അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. ഈ അടുത്ത് പ്രശസ്തനായിട്ടുള്ള ഒരു തമിഴ് സിനിമാ നടൻ, അദ്ദേഹം അനുഭവിക്കുന്ന 23 കൊല്ലങ്ങളായിട്ട് അദ്ദേഹം അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ, മാനസിക പീഡനങ്ങൾ, തന്റെ ഭാര്യയിൽ നിന്ന് ഒരു ഇത്രയും ക്യാഷ് ഉണ്ടായിട്ട് പോലും ഒരു വാടക വീട്ടിൽ കഴിയേണ്ടി വരുന്ന അവസ്ഥയും, ഒരു അക്കൗണ്ട് പോലും ഒരു രൂപ ക്യാഷ് പോലും പിൻവലിക്കാൻ പറ്റാതെ ദയനീയമായിട്ടുള്ള അവസ്ഥയെ പറ്റിയിട്ടൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് കരഞ്ഞു സംസാരിക്കുകയുണ്ടായി. അത്രയും കൊല്ലം ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന വിഷമങ്ങളെ പറ്റിയിട്ട് അതിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളിന്ന് സംസാരിക്കുന്ന പുരുഷന്മാർ അനുഭവിക്കുന്ന തുറന്നു പറയാത്ത ഗാർഹിക പീഡനങ്ങൾ, അവരും ഒരുപാട് ദുരന്തങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പറയാൻ എന്താണ്? ഇങ്ങനെയുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
2: തീർച്ചയായിട്ടും പുരുഷൻ ഒരുപാട് ദുഃഖത്തിൽ കൂടി തന്നെ കടന്നു പോകുന്നു. ഇപ്പൊ സ്ത്രീയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ സംബോധന ചെയ്യുന്നതും, എവിടെ ചെന്നാലും സ്ത്രീക്കാണ് മുൻഗണന. ഇപ്പൊ നമ്മൾ സ്റ്റേഷനിൽ ചെന്നാലും സ്ത്രീയെ അവരെ ബഹുമാനിക്കപ്പെടുന്നു, സ്ത്രീയാന്നുള്ള പരിഗണന കൊടുക്കുന്ന, പിന്നെ ശിക്ഷയിൽ തന്നെ ചെറിയ ഇളവുകൾ വരുത്താറുണ്ട്. എത്ര വലിയ ശിക്ഷ ചെയ്താലും അവര് സ്ത്രീ എന്നൊരു പരിഗണന കൊടുത്തുകൊണ്ട് അതിനെ ഇതാക്കാറുണ്ട്. അപ്പൊ നമ്മൾ ഏത് സിറ്റുവേഷൻ എന്നാലും, ഇപ്പൊ നമ്മളുടെ ബസ്സിൽ കയറിയാലും നമുക്ക് എന്തൊരു ചെറിയ പ്രോബ്ലം ഉണ്ടായാലും സ്ത്രീയാന്നുള്ള ഒരു മുൻഗണന വെച്ച് നമുക്ക് അവിടെ പെട്ടെന്ന് ആൾക്കാർ അതിൽ ഇടപെടുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പം നമ്മൾ അങ്ങനെ നോക്കുവാണെങ്കിൽ സ്ത്രീയും പുരുഷനും തുല്യരാണ് എല്ലാ കാര്യത്തിലും. അപ്പം അദ്ദേഹം എത്രത്തോളം ക്ഷമയുള്ള ഒരു വ്യക്തി ആയിട്ടാണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് പുറപ്പെടുപ്പിച്ചതും കൂടി നമ്മൾ മനസ്സിലാക്കണം.
0: അപ്പൊ
2: അത്രയും ക്ഷമയുള്ള ഒരു വ്യക്തി, അത്രയും മനസ്സിന് സമാധാനവും ക്ഷമയും കൊടുത്ത് ക്ഷമിച്ച് എല്ലാ കാര്യങ്ങളും ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ചെയ്തിട്ട് ലാസ്റ്റ് ഘട്ടത്തിൽ അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരുന്നു, ഇനിയെങ്കിലും എന്നെ തേടി എത്തും, എനിക്ക് വേണ്ടുന്ന എല്ലാം ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയോടെ. എന്നിട്ട് ലാസ്റ്റ് ആ പ്രതീക്ഷ കൈവിട്ടപ്പോഴാണ് ആ വ്യക്തി പ്രതികരിച്ചത്, സമൂഹ മാധ്യമങ്ങളോടെല്ലാം വിളിച്ചു പറഞ്ഞത്. അപ്പൊ അങ്ങനെ ഓരോരുത്തരും അനുഭവിക്കുന്ന ഓരോ ദുഃഖങ്ങൾ, അതായത് നമ്മൾ വിചാരിക്കും വലിയ സാമ്പത്തികം വലിയ വീടും ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല അവർക്ക് നല്ല ലൈഫാണെന്നൊക്കെ ചിന്തിക്കും. പക്ഷെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആരും അറിയുന്നില്ല. ഈ പ്രശ്നങ്ങൾ നടത്തുന്ന അവർക്ക് രണ്ടുപേർക്ക് മാത്രമല്ല, ലൈഫിലുണ്ടാകുന്ന കുട്ടികളും കാണുന്നുണ്ട്, അവർ തമ്മിലുള്ള മാതാപിതാക്കൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന എല്ലാം പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് പുറലോകം അറിയുന്നില്ല. അങ്ങനെ പുറലോകം അറിയാത്ത എത്രയോ പുരുഷന്മാർ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്, എത്ര പുരുഷന്മാര് വിഷമിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഒന്ന് ചിന്തിക്കുക, സ്ത്രീയും പുരുഷനും ഒരേ തുല്യ അവകാശം തന്നെ സമൂഹത്തിൽ കൊടുക്കണം. ഒരാളുടെ മാത്രം കേൾക്കാൻ നിൽക്കല്ലേ, കേൾക്കുമ്പോൾ രണ്ട് കൂട്ടരുടെയും കാര്യങ്ങൾ നമ്മൾ ന്യായമായിട്ട്

0: അതുകളെ എങ്ങനെയും ജീവിച്ചോട്ടെ നരകിച്ചിട്ട്. എനിക്ക് കണ്ണടയതിനു മുമ്പ് അവന്റെ കല്യാണം കാണുന്നത്, എന്തിനാണ് ആ കാണുന്നത് അറിയില്ല. അപ്പോ നമ്മുടെ ആ വ്യക്തിക്ക് ഒരു ആവശ്യകത വരും. ഇപ്പൊ നമ്മളൊരു സാധനം വാങ്ങുന്ന എപ്പോഴാണ്, നമുക്കത് ആവശ്യമുണ്ടെന്ന് വാങ്ങുമ്പോഴാണല്ലേ കടയിൽ. ഇപ്പൊ എനിക്കൊരു മൊബൈൽ വാങ്ങണം അല്ലെങ്കിൽ ഒരു വണ്ടി വാങ്ങണം തോന്നുമ്പോ നമുക്ക് അതിനോട് ആവശ്യമുണ്ട്. നമുക്ക് പർപ്പസ് എനിക്ക് വേഗത്തിൽ ഓഫീസിൽ എത്തണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ. അപ്പൊ എനിക്ക് ബസ്സിൽ പോയിട്ടാവില്ല. അപ്പൊ എനിക്ക് ബൈക്കിന്റെ ആവശ്യമുള്ള പറയാൻ സംബന്ധിച്ച് നമ്മളത് ഇൻസ്റ്റാൾമെന്റിൽ ആണെങ്കിൽ നമ്മളത് ബൈ ചെയ്യും. ശരി, മുഴുവൻ പൈസ വാങ്ങാനില്ലെങ്കിലും ഇൻസ്റ്റാൾമെന്റിൽ അത് സ്വന്തമാക്കും എന്ന് പറഞ്ഞ പോലെ നമുക്കൊരു ജീവിത പങ്കാളിയെ വേണമെന്ന് പൂർണ്ണ ബോധ്യം വന്ന ശേഷം മാത്രം വിവാഹം കഴിച്ചാൽ മതി എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ഇപ്പൊ ഒരുമാതിരി നേരം പോക്ക് പോലെ ആയിരുന്നു. കാരണം ഒന്ന് കിട്ടി വേണ്ട വെച്ചാൽ അടുത്തത് കിട്ടുന്നവന് അത്രയോ ഉറപ്പുള്ളത് കൊണ്ട് അവനെ ഈ കളിക്ക് നിൽക്കുന്നു. മുമ്പ് അത് ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോ സെക്കൻഡ് ഹാൻഡ് മാരേജിനാണ് ഇപ്പൊ ഡിമാൻഡ് ഏറ്റവും കൂടുതൽ. അവന്റെ കയ്യിൽ ഇങ്ങനെ കിടക്കുകയാണ്, നമ്മുടെ വണ്ടി ഷോറൂമിൽ വണ്ടി കിടക്കുന്ന പോലെ അങ്ങ് മാരേജ്. ആ ബ്രോക്കർമാർ ഇപ്പൊ സെക്കൻഡ് ഹാൻഡ് പെണ്ണുകുട്ടികളുടെ ലിസ്റ്റും കൊണ്ട് ആടെ. കാരണം ഫസ്റ്റ് മാരേജിന് അത്ര മാർക്കറ്റ് കാണുന്നില്ല. ബ്രോക്കർ പറയുക, സെക്കൻഡ് മാരേജ് ഇട്ട് ഒരു കുട്ടിയുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്, ആറുമാസം ഇരുന്നതുണ്ട്, ഒരു കൊല്ലം ഇരുന്നതുണ്ട്, പിന്നെ എന്താ ഒരു ഒരു കടയിലെ പ്രൊഡക്റ്റ് വാങ്ങുന്നതിന്റെ ഫീച്ചേഴ്സ് പോലെ ഒരു കുട്ടിയുടെ ഡീറ്റെയിൽ പറയും. ഇവർ എന്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം? അപ്പൊ ഇവർക്ക് ഇങ്ങനെയുള്ള ജീവിതം കിട്ടുള്ളൂ. വീട്ടിലെത്തിയ അപ്പടി തുടങ്ങും. പിന്നെ നമ്മള് ജോലിയുമായി ബന്ധപ്പെട്ട് പറയുന്ന നമ്മൾ വരുന്ന ആളുകളെ മുഴുവൻ നമുക്കറിയാം എന്തൊക്കെയാ പ്രശ്നങ്ങൾ, എന്തുകൊണ്ട് ഇത്രയും ഈ സാധനം ഇങ്ങനെ വിറ്റുപോകുന്നു ഒക്കെ നമ്മൾ മനസ്സിലാക്കി പോകുമ്പോ എല്ലാം കുടുംബത്തില് മൊത്തം പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ, അവൻ ആവശ്യമില്ലാതെ ഈ പ്രൊഡക്റ്റിനെ കൈവച്ചിരിക്കുന്നത് എങ്ങനെയാണല്ലേ? പഴയ ആളുകൾക്ക് അതല്ല, പഴയ കാരണന്മാർക്ക് ഇപ്പൊ പ്രായമുള്ള ആൾക്കാർ പറയുന്നത് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു ഒരു ജീവിത പങ്കാളി. അത് നമ്മൾ നിലനിർത്തി പോരും, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം മനസ്സിലാക്കി കൃത്യം അവർക്ക് അവർക്കും തിരിച്ചു നേരെ സ്ത്രീകൾക്കും ഈ പുരുഷന്മാരെ വേണം, എനിക്ക് ഭർത്താവിന്റെ ജീവിതകാലം മുഴുവൻ അവസാനം വരെ ഇയാളെ വേണം എന്ന പരസ്പര ചിന്തയുള്ളത് കൊണ്ടാണ് അവർക്ക് ചെറിയ ഇണക്കങ്ങൾ പിണക്കങ്ങൾ ഒന്നും വെളിയിലും അറിയില്ല, അവര് പോലും അറിയില്ല ഇണക്കം മാറുന്നതും പിണങ്ങും. ഇന്ന് അതല്ലല്ലോ, നടു റോട്ടിൽ ഇറങ്ങിയിട്ടല്ല രണ്ടും കൂടെ ആടി
1: ഉണ്ടാക്കുന്നത്.
0: അപ്പൊ
1: എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഈ അടിക്കുന്നു അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നു എന്ന് പറയുന്ന ഒറ്റക്കാരെ ആണുങ്ങൾ മാത്രമേ സ്ത്രീകളെ ഉപദ്രവിക്കുന്നു ഇതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു പാറ്റേൺ. പക്ഷെ അത് മാറി, ഇന്ന് റോഡിലിട്ടാണെങ്കിലും അടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ഭാര്യമാരുണ്ടെന്നുള്ള സാരം.
0: അല്ല ഞാൻ പറഞ്ഞത് അത് നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പരമാവധി അടി ഉണ്ടാക്കാതിരിക്കുക. നമ്മൾ അടിക്കുന്നത് ആരോ അങ്ങോട്ടും ഇങ്ങോട്ട് ശക്തിയുള്ളവർ അടിച്ച്,
1: അതെ അല്ല ആ ഒരു ഘട്ടത്തിലോട്ട് മാറി എന്നുള്ളതാണ്. അപ്പൊ പുരുഷന്മാരെ നല്ല രീതിയിൽ പീഡനം അനുഭവിക്കുന്നുണ്ടേ?
0: അല്ല ഞാൻ പറഞ്ഞ അടി കിട്ടാൻ കാര്യമില്ല, എന്റെ കയ്യിലിരിപ്പ. ഞാൻ പറഞ്ഞു 90% തെറ്റ് ആണുങ്ങളുടെ ഭാഗത്ത് ഞാൻ വാദിക്കുന്നത്. കാരണം യുവന്മാരുടെ കയ്യിലിരിപ്പ് മോശമാണ്. ഞാൻ കാണുന്നല്ലേ നമ്മുടെ പരിസരത്തും അല്ലെങ്കിൽ സുഹൃത്തുക്കൾ എല്ലാം കാണുന്നത് യുവന്മാരുടെ കയ്യിലിരിപ്പ് മോശമാണെന്നേ. 10% സ്ത്രീകൾ കുറച്ച് വേഷങ്ങളുണ്ട്, ഞാൻ ഇല്ലേ പറയുന്നില്ല. ബാക്കി 90 ഇവന്റെ കയ്യിലെ പ്രശ്നമേ. ഇവന് ഈ കല്യാണം കഴിച്ചു ഒരു സ്ത്രീനെ നമ്മളൊരു വേറൊരു വീട്ടിൽ നിന്ന് കൂടെ കൊണ്ടുവന്നുള്ള ബോധം ഇല്ലാതെ അവൻ അവന്റെ പാട്ടിനങ്ങ് പോവുക. പഴയ സ്വഭാവത്തിന് ഒരു മാറ്റമില്ല. പിന്നെ അവള് എങ്ങനെയാ പിന്നെ ഇരിക്കുക, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഇഷ്ടപ്പെടുക,
1: പിന്നെ തല്ലി കിട്ടുന്നതൊക്കെ വാങ്ങിച്ചോണോന്നാണ് പറയുന്നത്.
0: ആ ഇവന്റെ ഇഷ്ടത്തിന് വിട്ടിനി പിന്നെ അങ്ങ് ചെയ്തു പറഞ്ഞു. ഇത്രയും കാലം ഇരുന്ന് എന്നെ നീ ഭരിക്കാൻ വരാ, അല്ലെ എന്നെ നിയന്ത്രിക്കാൻ വരാ, നീ ആരാടി പോലെ എന്തൊരു കഷ്ടം. ഞാൻ അവൻ അവന്റെ പെഴിക്ക് വിട്ടു, ആ പെണ്ണിന് വിട്ടു. നീ എന്തിനാ ഏതൊരു വിട്ട് കിടക്കുന്ന, നിന്നെക്കാൾ നന്നായിട്ട് അവളുടെ അച്ഛൻ അവളുടെ ചോറും ഭക്ഷണവും അല്ലെങ്കിൽ അവൾക്ക് വസ്ത്രം വാങ്ങി കൊടുത്തു. നീ ഇപ്പൊ അവൾക്ക് തുണിയും ഭക്ഷണം വാങ്ങി കൊടുത്ത വലിയ കഥ പറയുന്നു. ഞാൻ അവൾക്ക് എന്താ വസ്ത്രം വാങ്ങി
1: കൊടുത്തു? ഞാനൊരു കാര്യം ചെയ്യട്ടെ, എന്തെങ്കിലും ഗാർഹിക പീഡനം അനുഭവിക്കുന്നുണ്ടോ ചേട്ടൻ? ഒരുപാട് സന്തോഷം കേട്ടോ.
0: എല്ലാവർക്കും ഒരു ഹാപ്പി ഡേ. താങ്ക് യു.
1: തീർച്ചയായിട്ടും. ഓക്കെ, അപ്പൊ പ്രിയപ്പെട്ട ശ്രോതാക്കളെ നിങ്ങൾക്ക് വിളിക്കാൻ നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലൂടെ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങളെ പറ്റി നമ്മുടെ ജയൻരവിയുടെ ആ ഒരു ഇന്റർവ്യൂ തന്നെ വല്ലാതെ സങ്കടം തോന്നിപ്പോയ ഒരു സംഭവമാണ്. അതിനെ മുൻനിർത്തിയാണ് നമ്മൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ വിളിക്കാൻ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം കേട്ടോ. നല്ല പാട്ടൊക്കെ കേട്ടാലോ, മഴയത്ത് പാട്ടും കേട്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

0: പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലി രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
8: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
10: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
9: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
11: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
5: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
13: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
14: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC ₹90,990 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ₹5,000 വരെ ക്യാഷ് ബാക്കും, 5 ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
15: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
16: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815-9496161815.
0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എച്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടില്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
17: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
13: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
18: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മളിന്നിങ്ങനെ ചർച്ച, ചൂടുള്ള ചർച്ചയിലൂടെ ഇങ്ങനെ പോവാണ്. നല്ല പുറത്ത് നല്ല മഴ, ഓക്കെ, ചൂടുള്ള ചർച്ചകൾ, നല്ല നല്ല പാട്ടുകളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓണാട്ടുകര പാസഞ്ചറിലൂടെ നമ്മുടെ നാട്ടിലെ എല്ലാ ഊട് വഴികളിലൂടെയും എന്താ പറയുക, എന്തുവന്നാലും നമ്മളിങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇവിടെ നിന്നാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ.
0: ഹലോ, ഗുഡ് മോർണിംഗ്. സുലേഷ് ചേട്ടനല്ലേ? യെസ് ചേട്ടോ, പറഞ്ഞോളൂ, ഞാൻ പറഞ്ഞേക്ക് കേട്ടോ.
1: ഗാർഹിക പീഡനം പുരുഷൻ അനുഭവിക്കുന്നുണ്ടോ എന്നതാണോ ചോദ്യം?
0: അതെ, ചോദ്യമാണ്.
1: ഞാൻ അനുഭവിക്കുന്നില്ല.
0: ഞാൻ അനുഭവിക്കാത്ത വിഷയങ്ങൾ നമുക്ക് സംസാരിക്കാൻ പറ്റില്ലല്ലോ.
1: അത് ശരിയല്ല, നമ്മൾ പൊതുവായ ഒരു കാര്യത്തിൽ ഇടപെടല്ല, അത് നമ്മൾ സംസാരിക്കും. പക്ഷേ എന്റെ ഭാര്യ ഞാനും തമ്മിൽ ഈ കാലം വരെ അവളും പീഡിപ്പിക്കപ്പെടുന്നില്ല, ഞാനും പീഡിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഒരു പ്രധാന കാരണം ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. എന്റെ അവക്കാരെ അവളെ എനിക്കും അറിയാം. അപ്പൊ അവളെ കാര്യങ്ങളെ കുറിച്ച് അവള് പീഡിപ്പിക്കപ്പെടേണ്ട സാഹചര്യം ഞാൻ ഉണ്ടാക്കാറില്ല. തിരിച്ചവളും എന്റെ ഒരു എന്തെങ്കിലും വിഷയം വരുമ്പോ അത് എന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ അവക്കറിയാം. അപ്പൊ അങ്ങനെ ജീവിക്കണം എന്നാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ആകുമ്പോ ഗാർഹിക പീഡനം പുരുഷനും സ്ത്രീയൊന്നും അനുഭവിക്കില്ല. അത് എവിടെയെങ്കിലും ഒരു കുഴപ്പം വരും, അത് അതുകൊണ്ടാണ് ഈ പീഡനം നടക്കുന്നത്. അതായത് ഏത് ഭാഗത്തെ ഞാൻ ഒരാളെ കുറ്റപ്പെടുത്താൻ തയ്യാറില്ല. അത് രണ്ട് ഭാഗത്തും ഉണ്ടാവും, ആണിന്റെയും പെണ്ണിന്റെയും ഭാഗത്തുണ്ടാവാം. അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ടും പീഡിപ്പിക്കപ്പെടും. അപ്പൊ ആദ്യം അത് അറിഞ്ഞ് മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിൽ, ഇപ്പൊ പുരുഷനാണെങ്കിൽ സ്ത്രീന്റെ എന്റെ ഭാര്യന്റെ മുഖം കാണുമ്പോഴേ എനിക്കറിയാം അവളെന്തോ ഒരു കാര്യത്തില് എന്തോ ഒരു വിഷയം അവൾ അലട്ടുന്നുണ്ട്. കാണുമ്പോഴേ എനിക്ക് മനസ്സിലാവും. അപ്പൊ അതിന് പരിഹാരം നമുക്ക് കാണാൻ പറ്റും. ഭാര്യന്റെ പ്രശ്നം പരിഹരിക്കാൻ പുരുഷന് ഭർത്താവുന്ന പുരുഷന് പറ്റണം, അല്ലെങ്കിൽ അയാളെ പണിക്ക് നടക്കരുത്, കല്യാണം കഴിക്കാൻ നടക്കരുത്. അപ്പൊ പീഡനം നടക്കില്ല. അപ്പൊ തിരിച്ച് അവള് എന്റെ അപ്പൊ അതിനനുസരിച്ച കാര്യങ്ങൾ അവൾ എന്നോട് ആവശ്യപ്പെടുള്ളൂ. അപ്പൊ അതിന്റെ പേരിൽ ഞാൻ പീഡിപ്പിക്കപ്പെടും. അപ്പൊ അത് അറിഞ്ഞ്
0: ചുരുക്കി പറഞ്ഞാൽ പരസ്പരം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല സാരം.
1: അതാണ് ഞാൻ
0: തീർച്ചയായിട്ടും
1: പരസ്പരം മനസ്സിലാക്കി ജീവിക്കുകയാണെങ്കിലും ഇത് 50-50 പിന്നെ ഭാര്യയും ഭർത്താവ്. അല്ലാതെ ഭാര്യ ഒരു അടി അങ്ങനെ പറയണം, ഭാര്യ അങ്ങനെ ഭരിക്കപ്പെടുന്നവളാണ്. ആ വാറ്റെന്നുള്ള അഭിപ്രായ കാരണമാണ്. അപ്പൊ ഇണയാകുമ്പോ പരസ്പരം അറിയാൻ പറ്റും. ഭാര്യയാകുമ്പോ ഭരിക്കപ്പെടുകയും ചെയ്യാം. ഇണയാകുമ്പോ പരസ്പരം രണ്ടുപേർക്കും അറിയാൻ പറ്റും. അപ്പൊ ഇണയായി ജീവിക്കാൻ പറ്റണം. ഇസ്ലാമിൽ ഈ വിവാഹം എന്നൊരു വാക്കുണ്ട്, ഇണയായി തുണയായി. ഏ, ഈ നിക്കാഹുണ്ടല്ലോ, ആ നിക്കാഹ് അതാണ് മലയാളത്തിൽ തന്നെയാണ് പറയാറ്. ഇണയായി തുണയായിട്ട് ജീവിക്കാനാണ് അവരെ ഏർപ്പാടാക്കുന്നത്. അപ്പൊ ഇണയും തുണയാകുമ്പോ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇണയാകാതെ തുണയാകാതെ നോക്കുമ്പോ പീഡനമൊക്കെ നടക്കും. അത് പുരുഷനായാലും സ്ത്രീയായാലും നടക്കും. രണ്ടായാലും പീഡിപ്പിക്കപ്പെടരുത്, അതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം.
0: തീർച്ചയായിട്ടും വിളിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ചർച്ച തുടരാൻ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ സഞ്ചരിക്കാം. പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനങ്ങൾ, ഒരുപക്ഷെ അത് എന്താ പറയുക, പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ അത്രത്തോളം ഒന്നും പുരുഷന്മാരിങ്ങനെ വലിയ ത്യാഗങ്ങളൊന്നും സഹിച്ചിട്ടില്ല എന്നായിരുന്നു എൻ്റെ ഒരു കാഴ്ചപ്പാട്. പക്ഷേ ഈ ഒരു ജയൻ രവിയുടെ ഒരു വാർത്ത കണ്ട സമയത്ത് ഇത്രയേറെ എന്നാലോചിക്കും, നമുക്ക് സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ആ ഒരു സമയത്ത് ഈ ഒരു മനുഷ്യൻ കടന്നു വന്ന വഴികൾ വല്ലാത്ത സങ്കടം തോന്നുന്ന തരത്തിലേക്കുള്ളതായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചറോട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹൈ, ഗുഡ് മോർണിംഗ് സാധി.
0: ഗുഡ് മോർണിംഗ് സന്ധ്യ ചേച്ചി, പറഞ്ഞോളൂ. ആ ചായ ഒക്കെ കുടിച്ച് ഉഷാറായിട്ട് വന്ന് മഴയൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാ.
2: മഴ പെയ്യിക്കുന്നേ
0: എനിക്കൊന്ന് എന്റെ വർത്താനം കിട്ട, മഴ അങ്ങ് തലതല്ലിയൊക്കെ പെയ്യുവാണെന്ന് തോന്നുന്നു. ഓക്കെ, പറഞ്ഞോളൂ ചേച്ചി.
2: നമുക്കിപ്പോ അങ്ങനെയുള്ള ഒരു ഫീഡർ അങ്ങനെയുള്ള ഒരു ഇതില്ല. കാരണം നമ്മള് ഭർത്താവിനെ റെസ്പെക്ട് ചെയ്താ ജീവിക്കുന്നത്. പിന്നെ നമ്മൾ ഞങ്ങളുടെ വീടിന് അടുത്തൊരു ടീച്ചറല്ലേ കേട്ടോ, അവിടെ എല്ലാരും പറയുന്നേക്കാം ആ ടീച്ചറെ പുള്ളിക്കാരൻ ഓട്ടോ യാത്ര ഓട്ടോ ഓടിക്കുന്ന ഡ്രൈവറാണ്. പക്ഷെ പുള്ളി എല്ലാ ജോലിയും ചെയ്യുമെന്ന് ശരി കഷ്ടമുണ്ട്. ഞങ്ങൾ ദിവസം ചെറുപ്പത്തേക്ക് അടുക്കള പുള്ളി എല്ലാം ചെയ്തിട്ടുണ്ട്. കാര്യം അവിടെ ഇരുന്ന് ഫോൺ കാണുക ഒക്കെ ചെയ്യുന്നു. ഞാൻ ഓർക്കാൻ ചെയ്തു. പക്ഷെ പോകുമ്പോഴും വരുമ്പോഴൊക്കെ നമ്മള് പുറത്ത് നോക്കുമ്പോ അവര് നല്ല ഇതായിട്ട് പോകുന്നു, സ്നേഹമായിട്ട് പോകുന്നു, വരികയൊക്കെ ചെയ്യുന്നു.
0: അയ്യോ, ഞാൻ ഒരിക്കലും പറയുന്നത് ജോലി അങ്ങനൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചാലൊക്കെ മുന്നോട്ട് പോകും, അതൊന്നും അല്ല. അല്ലാത്ത ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഇന്ന് പറഞ്ഞതുപോലെ ഈ ഒരു മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരുന്ന ഒരു പുരുഷൻ കരയണമെങ്കിൽ വീട്ടു ജോലിയൊക്കെ കുറച്ചൊക്കെ ചെയ്തോണ്ട്, ഇത്രയും ജന്മമായിട്ട് പിന്നെ സ്ത്രീകൾ മാത്രം ചെയ്തോണ്ട് കുറച്ച് ജോലിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുന്നതൊക്കെ നല്ലതാ.
2: എല്ലാം ചെയ്യും നമ്മുടെ ഇവിടെ ചേട്ടനാണെങ്കിലും നമ്മളെന്തെങ്കിലും ഞാൻ ഡ്യൂട്ടിക്ക് പോകുമ്പോഴത്തേക്കും മീനൊക്കെ വെച്ച് വെച്ചിട്ട് പോയാൽ വരുമ്പോഴത്തേക്കും അച്ഛനും മക്കളും കൂടെ കറിയൊക്കെ വെച്ച് റെഡിയാക്കി വരും.
0: അതെ, അല്ലാത്ത പക്ഷം ഒരു ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇങ്ങനെ എന്ത് ചെയ്യുമ്പോഴും ഒരു ആത്മവിശ്വാസം ഇല്ലാതെ ആത്മവിശ്വാസം കെടുത്തുന്ന തരത്തിൽ അല്ലെങ്കിൽ കണ്ണുനീർ പൊഴിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തുന്നതാണ് പരിതാപകരം.
2: അതൊക്കെ വലിയ ബുദ്ധിമുട്ട് വിഷമമുള്ള കാര്യം തന്നെയാണ്. നമ്മക്ക് അങ്ങനെയുള്ള അറിവും അനുഭവങ്ങളൊന്നും ഇപ്പോഴും നമ്മൾ ഇതൊക്കെ കേൾക്കുന്നത് ചില ഒന്ന് കേട്ടിട്ടുണ്ട്, ചില വീടുകളിൽ ചിലയിടത്തൊക്കെ അങ്ങനെ ഉണ്ട്. അതെ, അതൊട്ടും ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ ഒരു എന്റെ അഭിപ്രായം.
0: അതെ, ഈ വഴക്കും കാര്യങ്ങളും ഒക്കെ ഒരു കുടുംബമാകുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കും. പക്ഷേ
2: തീർച്ചയായും
0: മത്സരത്തിന് വേണ്ടിയിട്ട് അടിച്ച് തകർക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ
2: ഒരിക്കലും ഒരു മാനസികമായിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അദ്ദേഹം അദ്ദേഹം ഉണ്ടായിട്ടാണ് അദ്ദേഹം ആ മക്കളുള്ളത്.
0: അതെ,
2: അദ്ദേഹത്തെ എപ്പോഴും അതിനെ റെസ്പെക്ട് ചെയ്യണം നമ്മള് നമ്മളെ ഭർത്താവിന്. തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും. അപ്പോൾ പുരുഷന്മാർ അനുഭവിക്കുന്ന ഗാർഹിക പീഡനത്തെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ പലപ്പോഴും ആളുകൾ തുറന്നു പറയില്ല. എല്ലാവരും എപ്പോഴും സ്ത്രീപക്ഷം നിന്ന് അല്ലെങ്കിൽ സ്ത്രീകളാണ് നമ്മൾ അങ്ങനെ ആ ഒരു പാറ്റേണാണ് നമ്മൾ കൂടുതലായിട്ടും കാണും. ഇപ്പം മദ്യപാനിയായിട്ടുള്ള അച്ഛൻ കുട്ടികളെ നോക്കുന്നില്ല, ഭാര്യയെ നോക്കുന്നില്ല, ഉപദ്രവിക്കുന്നു, ഇങ്ങനെയുള്ള വാർത്തകൾ പണ്ട് കാലം മുതലേ നമ്മൾ കേട്ട് കേട്ട് കേട്ട് കേട്ട്. എന്നാൽ നന്നായിട്ട് ജോലിക്ക് പോകുന്നു, ഭാര്യയെ സ്നേഹിക്കുന്നു, കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു, എന്നാലും ഒരിക്കലും മനസ്സിലാക്കപ്പെടാതെ പോകുന്ന അല്ലെങ്കിൽ ഒരിക്കൽ പോലും ഒന്ന് ചേർത്ത് നിർത്താതെ എപ്പോഴും കുറ്റം കേൾക്കേണ്ടി വരുന്ന, നിരന്തരം ജോലി ചെയ്യേണ്ടി വരുമ്പോഴും കുറ്റം ആരോപിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ ഇരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് ഒരു പുരുഷൻ കരഞ്ഞു പോകുന്നത്. ശരിക്കും ആൺകുട്ടികൾ കരയുന്നു എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നമുക്ക് ചിന്തിക്കാൻ പോലും, നമുക്കിപ്പോഴും ഓക്കെ ആണുങ്ങൾ കരയുമോ അല്ലെങ്കിൽ അത് ആ ഒരു ചട്ടക്കൂടിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല. അപ്പോൾ ഈ ഒരു ജയൻ രവിയുടെ വാർത്ത കണ്ട സമയത്ത് ഇത് ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒരുപാട് കമൻറ്റുകൾ വന്നെന്നുള്ളതാണ്. എന്താണ് നോക്കി നിൽക്കുകയായിരുന്നു, എന്താ ഇട്ടിട്ട് പോകണ്ടേ? പക്ഷേ ചില ഘട്ടങ്ങൾ കുട്ടികളെന്ന് പറയുന്ന ഒരു സംഭവം അത് വലിയൊരു ഘടകം തന്നെയാണ്. ഈ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവരുടെ ഭാവി, അവരുടെ വിവാഹം, അവരുടെ പഠനം, ഇതൊക്കെ വലിയൊരു വിഷയമുള്ള കാര്യം തന്നെയാണ്. എന്തായാലും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് വേഗം തിരികെ എത്താം. സ്റ്റേറ്റ് ട്യൂൺ 91.2 എൻ്റെ റേഡിയോ.

സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രഡ്യൂ 91.2 ലോണാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അങ്ങനെ ഒരു കുഞ്ഞു ചർച്ചയ്ക്ക് ശേഷം പുരുഷന്മാരും ഈ ഒരു നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ അനുഭവിക്കുന്നു, അല്ലെങ്കിൽ തുറന്നു പറയുന്നില്ല എന്നൊരു അവസ്ഥയിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഓക്കെ, ശരിക്കും പരസ്പരം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു ബന്ധം തന്നെയാണ് ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കാൻ, ഈ ബഹുമാനം എന്ന് ചോദിച്ചു വാങ്ങുന്നതല്ല, അറിഞ്ഞു കൊടുക്കാൻ നിങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് സാധിക്കട്ടെ എന്നുകൂടി ആശംസിക്കുന്നു. എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാൻ, നിഷ്കളങ്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ സ്നേഹമായിരിക്കും, നിങ്ങൾ ഒന്നിച്ച് സന്തോഷമായിട്ടിരിക്കുന്നതായിരിക്കും അവരെപ്പോഴും ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും എപ്പോഴും നല്ലത് സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകര പാസഞ്ചർ ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ദിവസവും കൃത്യം 7 മണിക്ക് തന്നെ നമുക്ക് കാണാം. കുറേ കാര്യങ്ങൾ പറയാം, പാട്ടുകളൊക്കെ ആയിട്ട് നമുക്കിങ്ങനെ ഈ ഒരു മഴക്കാലം ആസ്വദിക്കാം. സ്റ്റേഡിയം 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

കാലാന്തരം. എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ. കാലാന്തരം. കേരളത്തിൽ വീണ്ടും ഒരു പുതിയ സർക്കാർ ഭരണത്തിലേറിയിരിക്കുന്നു. ഏറെ പ്രതീക്ഷകളും വാഗ്ദാനങ്ങളും എല്ലാം ആ ഭരണകൂടത്തിന്റെ പിറവിക്ക് പിന്നിലുണ്ട്. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങൾക്കൊപ്പം നടന്ന തിരഞ്ഞെടുപ്പിൽ ഒരു ഭരണമാറ്റം എന്ന ആശയം ജനാധിപത്യപരമായി നടപ്പാക്കപ്പെട്ടിരിക്കുന്നു. എല്ലാ ഭരണകൂടങ്ങൾക്കും ചെയ്യാനായി ധാരാളം പ്രവൃത്തികളുണ്ട്. എത്ര എണ്ണം ഏറ്റെടുക്കാൻ കഴിയും, എത്ര വിജയിപ്പിക്കാൻ കഴിയും എന്നൊന്നും ആർക്കും മുൻകൂട്ടി പറയാൻ കഴിയില്ല. എങ്കിലും ഓരോ മാറ്റങ്ങളെയും ജനം പ്രതീക്ഷകളോടെയാണ് വരവേൽക്കുന്നത്. കേരളത്തിൽ ശ്രീ വി ഡി സതീശന്റെ നേതൃത്വത്തിൽ പുതിയ ഭരണ സംവിധാനം നിലവിൽ വന്നിരിക്കുന്നു. പരിചയസമ്പന്നരും പുതുമുഖങ്ങളുമടങ്ങിയ മന്ത്രിസഭ, അവർക്ക് കുറേയേറെ നല്ല കാര്യങ്ങൾ ചെയ്യാൻ കഴിയട്ടെ എന്ന് കാലാന്തരം ആഗ്രഹിക്കുന്നു. ഒരു പഴഞ്ചൊല്ലുണ്ട്, ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ, ആമയെ ചുടുന്നെങ്കിൽ അത് മറച്ചിട്ട് ചെയ്യണം എന്ന്. പണ്ട് ആരോ പറഞ്ഞതാണ്, ആമയ്ക്ക് ചില സവിശേഷതകളുണ്ട്, അവ എപ്പോഴും മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കും. ശത്രുവിനെ കണ്ടാൽ തല വലിച്ച് അകത്താക്കി ഞാൻ ആരുമല്ലേ എന്ന രീതിയിൽ അങ്ങനെ കിടക്കും. ആളിന്റെ സാമീപ്യം അകന്നു കഴിഞ്ഞാൽ വീണ്ടും നീങ്ങി തുടങ്ങും. വളരെയേറെ ആയുസ്സുള്ള ഒരു ജീവിയാണ് ആമ. ആമകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു. പ്രകൃതിയുടെ ചലനങ്ങൾക്കൊപ്പം നമ്മുടെ ജൈവ വൈവിധ്യത്തിന്റെ പ്രധാനപ്പെട്ട പങ്കാളികളിൽ ഒരാളാണ് ആമയും. നൂറ്റാണ്ടുകൾ വരെ അവ ജീവിച്ചിരിക്കും എന്നാണ് കണക്കുകൾ പറയുന്നത്. എന്നോ ഒരിക്കൽ കുറെ പേർ ആമയെ ചുട്ടുതിന്നാൻ ശ്രമിച്ചു. ഇന്ന് അത് നിയമപരമായി തെറ്റാണ്. വന്യജീവി നിയമപ്രകാരം അത് ശിക്ഷാർഹവുമാണ്. അക്കാലത്ത് അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ആമയെ ചുടാൻ വേണ്ടി നേരെ തീയിലേക്ക് ഇട്ടു. പക്ഷേ ആമ ഇഴഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. എന്തൊക്കെ ശ്രമങ്ങൾ നടത്തിയിട്ടും അവർക്ക് ആമയെ ചുട്ടെടുക്കാൻ കഴിയാതെ വന്നപ്പോൾ അതുവഴി നടന്നുപോയ ആരെയും ദ്രോഹിക്കാത്ത ഒരു മനുഷ്യനാണ് ഈ പഴഞ്ചൊല്ലായി പിന്നീട് മാറിയ കാര്യം പറഞ്ഞുകൊടുത്തത്. ആമയെ ചുടുന്നെങ്കിൽ അത് കമഴ്ത്തിയിട്ട് ചെയ്യണം എന്നത്. ഈ പഴഞ്ചൊല്ലിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ് ഇത് പറഞ്ഞുകൊടുത്തത്. എന്നാൽ ആ പറഞ്ഞുകൊടുത്തത് ഒരു ഹിംസയ്ക്ക് വേണ്ടിയാണ്. താനിത് പറഞ്ഞുകൊടുത്തില്ലെങ്കിൽ അവർക്ക് ഒരിക്കലും ആമയെ ചുട്ടെടുക്കാൻ കഴിയില്ല. അപ്പോൾ അവർക്കത് ബുദ്ധിമുട്ടാകും എന്ന തിരിച്ചറിയലും അതിന്റെ പിന്നിലുണ്ട്. ഈ ആമക്കഥയൊക്കെ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞു വന്നേ ഉള്ളൂ. അതിന് ഒരു കാരണവുമുണ്ട്. മെയ് മാസം 23 ആമകൾക്കുള്ള ദിനമാണ്. പല കഥകളിലെയും താരമാണ് ആമ. തീരെ ചെറിയ കുട്ടികൾക്ക് നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന കഥകളിലൊക്കെ ആമ ഒരു താരമായി വരും. പുരാണങ്ങളിലും ആമ കഥാപാത്രമായി വരുന്നുണ്ട്. കഥ അങ്ങനെ പല രീതിയിൽ വരും. ശാസ്ത്രലോകം വളരെ സവിശേഷമായി കാണുന്ന ജീവിവർഗമാണ് ആമകൾ. ഇഴജന്തുവർഗത്തിലാണ് അവ പെടുക. കോട്ടൈലോസർ എന്ന പ്രാചീന ഇഴജന്തുക്കളിൽ നിന്ന് പരിണമിച്ചുണ്ടായതാണ് ആമകൾ എന്നാണ് ശാസ്ത്രം കണ്ടെത്തിയിട്ടുള്ളത്. ഇറച്ചിക്കും മുട്ടയ്ക്കും വേണ്ടി മനുഷ്യർ ഒരു കാലത്ത് നന്നായി ഇവയെ ഉപയോഗിച്ചിരുന്നു. അങ്ങനെ വംശനാശം സംഭവിച്ചു പോയ വർഗം കൂടിയാണ് ആമയുടേത്. ജുറാസിക് പാർക്ക് എന്ന സിനിമയിലൂടെ നാം കണ്ടതാണ് ഡൈനോസറുകളുടെ ജീവിതവും മറ്റും. ഏതാണ്ട് അവ ജീവിച്ചിരുന്ന കാലം മുതൽ തന്നെ ഭൂമിയിൽ ആമകളുണ്ട് എന്നാണ് കണക്ക്. ഏറ്റവും കൂടുതൽ ആയുസ്സുള്ള ജീവവർഗം 188 വർഷം വരെ ജീവിച്ച ആമകളുണ്ട് എന്നാണ് ശാസ്ത്രലോകം പറയുന്നത്. 50-ലധികം എല്ലുകൾ ചേർന്ന് ഉണ്ടായ ഒരു പുറന്തോട് ആമകളെ സംരക്ഷിക്കുന്നു. ഇന്ത്യയിലെ കടൽ തീരങ്ങളിലും ധാരാളമായി കടലാമകളുണ്ട്. നമ്മളുടെ കായൽ തീരത്തും കുളങ്ങളുടെ കരയിലും പാടങ്ങളിലുമെല്ലാം ആമകൾ ധാരാളമായി ഉണ്ടായിരുന്നു. ഇടക്കാലത്ത് അമിതമായ വേട്ട ഉണ്ടായപ്പോൾ അവ ഇല്ലാതായതാണ്. ആമകൾക്കും ഒരു ദിനമുണ്ട് അവരെ സംരക്ഷിക്കണം എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് 2023 മുതൽ ആമകൾക്കുള്ള ദിനം ആചരിക്കപ്പെടുന്നു. ആമകളെ സംരക്ഷിക്കേണ്ടതിന്റെ പ്രസക്തി എല്ലാവരും ഓർത്തിരിക്കുമല്ലോ.

0: മതാന്തരം.
1: കൊളോത്ത് തട്ടാരത്ത് സുകുമാരൻ എന്ന് പറഞ്ഞാൽ ആരും തന്നെ ആളിനെ തിരിച്ചറിയണമെന്നില്ല. എന്നാൽ സുകുമാർ അഴീക്കോട് എന്ന് പറഞ്ഞാൽ ഒരുവിധപ്പെട്ട മലയാളികളെല്ലാം തന്നെ അത് അറിയും. മലയാള ഭാഷയ്ക്കും നമ്മുടെ തത്വചിന്തയ്ക്കുമൊക്കെ ധാരാളം സംഭാവനകൾ നൽകിയ അധ്യാപകൻ, നിരൂപകൻ, ഭരണകർത്താവ്, മലയാള സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരൻ എന്നൊക്കെയുള്ള നിലകളിൽ പരിശോഭിച്ച വ്യക്തിത്വം. 1984 അദ്ദേഹത്തിന്റെ പ്രശസ്തമായ കൃതി പുറത്തിറങ്ങി, തത്വമസി. ഇന്ത്യൻ തത്വചിന്തയ്ക്കും വേദങ്ങളെ സംബന്ധിച്ചും ഉപനിഷത്തുകളെ സംബന്ധിച്ചുമൊക്കെ വളരെ വ്യക്തമായ വ്യാഖ്യാനം നൽകിയ കൃതി. കേരള സാഹിത്യ അക്കാദമി അവാർഡ്, വയലാർ അവാർഡ്, വള്ളത്തോൾ അവാർഡ്, എഴുത്തച്ഛൻ പുരസ്കാരം എന്നിങ്ങനെ നിരവധി ബഹുമതികൾ അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമായി. 2007 ഇന്ത്യ സർക്കാർ അദ്ദേഹത്തിന് 4-ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീയും നൽകി. അവാർഡ് ഒരു വിവേചനമാണെന്ന് ചൂണ്ടിക്കാട്ടി ആ ധിഷണാശാലി അത് നിരസിക്കുകയും ചെയ്തു. 1926 May 26 സുകുമാർ അഴീക്കോട് ജനിച്ചത്. ഈ വർഷം അദ്ദേഹത്തിന്റെ 100-ാമത് ജന്മവാർഷികമാണ്. കണ്ണൂർ ജില്ലയിലെ അഴീക്കോടാണ് അദ്ദേഹം ജനിച്ചത്. സ്കൂൾ പഠനത്തിനു ശേഷം കോളേജിൽ ചേർന്ന് അദ്ദേഹം മംഗലാപുരം സെന്റ് അലോഷ്യസ് കോളേജിൽ നിന്നും കൊമേഴ്സിലാണ് ബിരുദം നേടിയത്. പിന്നീട് മലയാളത്തിലും സംസ്കൃതത്തിലും ബിരുദാനന്തര ബിരുദം നേടി. ട്രെയിനിങ് കോളേജുകളിൽ അധ്യാപകനായും പിന്നീട് കാലിക്കറ്റ് സർവകലാശാലയിൽ മലയാളം വകുപ്പ് മേധാവിയായും പ്രൊഫസറായും ഒക്കെ സേവനമനുഷ്ഠിച്ചു. PhD നേടി. പ്രോ വൈസ് ചാൻസലറായും ആക്ടിംഗ് വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. തനിക്ക് പറ്റിയ ഒരു സ്ത്രീയെ കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ട് അദ്ദേഹം വിവാഹം കഴിച്ചില്ല എന്ന് അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ജീവിതത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം തൃശൂരിലാണ് താമസിച്ചത്. 2012 January 24 തൃശൂരിലെ അമല ആശുപത്രിയിൽ വെച്ച് 85-ാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ആയിരങ്ങൾ തടിച്ചുകൂടുമായിരുന്നു. നാട്ടിലുണ്ടാകുന്ന സാമൂഹിക വിഷയങ്ങളിൽ കൃത്യമായി പ്രതികരിക്കുന്ന എഴുത്തുകാരൻ കൂടിയായിരുന്നു അദ്ദേഹം. തികഞ്ഞ ഗാന്ധിയനാണെങ്കിലും അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെയും മറ്റ് ബഹുജന പാർട്ടികളുടെയും ഒക്കെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കുകയും അവയെ വിലയിരുത്തുകയും നല്ലതിനെ ഉൾക്കൊള്ളുകയും പുകഴ്ത്തുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പല പ്രമുഖരും അവരുടെ ജീവിതത്തിൽ പിന്തുടർന്ന തെറ്റായ കാര്യങ്ങളെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടും സുകുമാർ അഴീക്കോട് പോരാട്ടം തുടർന്നു. ഒരിക്കൽ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിച്ചുവെങ്കിലും പരാജയപ്പെട്ടു. എന്നും അവാർഡുകളും ബഹുമതികളും ഒക്കെ തേടിയെത്തിയെങ്കിലും അദ്ദേഹം അതിൽ പലതും നിരസിക്കുകയും എല്ലാ കാലത്തും മലയാളത്തിന്റെ സാഹിത്യ മേഖലയിലും സാംസ്കാരിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും തന്റേതായ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ടേയിരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ രചനകൾ ഇന്നും ധാരാളം പേർ വായിക്കുകയും അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പിന്തുടരുകയും ചെയ്യുന്നു. കാലാന്തരത്തിന്റെ ഓർമ്മപ്പൂക്കൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. മലയാളികൾക്ക് മറക്കാൻ കഴിയാത്ത ധിഷണാശാലിയാണ് സുകുമാർ അഴീക്കോട്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ജനസംഖ്യയുടെ 65% പേരും 35 വയസ്സിന് താഴെയുള്ളവരാണ്. ശരാശരി പ്രായം 28. 2047 ആകുമ്പോഴേക്കും ജോലി ചെയ്യാൻ പര്യാപ്തരായ യുവജനങ്ങളുടെ എണ്ണം വളരെ കൂടും എന്നാണ് കണക്കുകൂട്ടൽ. എന്നാൽ അവർക്കൊക്കെ ജോലി കൊടുക്കാനുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. നാട്ടിന്റെ നയ രൂപീകരണ സമിതികളൊക്കെ തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അവസരങ്ങളുടെ വാതിലുകൾ യുവാക്കൾക്ക് മുന്നിൽ എത്രത്തോളം തുറന്നുകൊടുക്കുന്നു എന്നുള്ളത് അറിയില്ല. കോവിഡിന്റെയും ലോകമാകമാനമുണ്ടായ സാമ്പത്തിക മാന്ദ്യങ്ങളുടെയും ഒക്കെ പിടിയിൽ നിന്ന് കുറേശ്ശെ മോചനം നേടി വരുമ്പോഴാണ് പല മേഖലകളിലും ഉണ്ടാകുന്ന യുദ്ധവും മറ്റ് ഭീഷണികളും നമ്മുടെയും സമ്പദ് വ്യവസ്ഥയെ ബാധിക്കുന്നത്. എന്നാൽ 2034 തൊഴിൽ ലഭ്യതയും തൊഴിൽ ചെയ്യാൻ ശേഷിയുള്ളവരുടെ എണ്ണവും തമ്മിലുള്ള എണ്ണം തുല്യമാകും എന്നാണ് പ്രതീക്ഷ. യുവാക്കളുടെ തൊഴിലില്ലായ്മ നിലവിൽ 20% വരും. ബിരുദധാരികളിൽ 51% പേർക്ക് മാത്രമേ ഇപ്പോൾ തൊഴിൽ കിട്ടുന്നുള്ളൂ എന്നും പറയുന്നുണ്ട്. നമ്മുടെ ഉൽപ്പാദന മേഖലയിൽ ഇനിയും ധാരാളം തൊഴിൽ ശേഷിയുള്ളവരെ ആവശ്യവുമുണ്ട്. എന്നാൽ അത് കൃത്യമായി നൽകാൻ നമുക്ക് കഴിയുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നൈപുണ്യം വികസനം എന്നുള്ളതാണ് സർക്കാരിന്റെയും നയം. എന്നാൽ നൈപുണ്യമുള്ള മേഖലകൾ കണ്ടെത്തി അവിടെ മിടുക്കരാകാൻ നമ്മുടെ യുവാക്കളിൽ പലർക്കും കഴിയുന്നില്ല എന്നുള്ള പ്രശ്നമുണ്ട്. സമീപകാലത്ത് നന്നായി വികസിച്ച പല രാജ്യങ്ങളിലും നൈപുണ്യശേഷിയുടെ വർദ്ധനവാണ് അവിടുത്തെ വളർച്ചയ്ക്ക് കാരണമായത് എന്നാണ് കണക്കുകൾ. അതുകൊണ്ട് തന്നെ നമ്മുടെ യുവാക്കളുടെയും ശേഷിയെ നൈപുണ്യ വികസനത്തിലേക്ക്, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സ്കിൽ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് എല്ലാവരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. തൊഴിൽ നേടാൻ നൈപുണ്യ വികസനം സഹായിക്കും. പഴയ രീതിയിലുള്ള പഠനങ്ങളോ മറ്റ് കോഴ്സുകളോ തൊഴിൽ നൽകാൻ എത്രത്തോളം ഉതകും എന്നുള്ളത് ആലോചനാ വിഷയമാണ്. പുതിയ കാലത്തിന്റെ ലോകം ആവശ്യപ്പെടുന്നത് ഏതു തരത്തിലുള്ള കോഴ്സുകളാണ് എന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെയുള്ള മേഖലകളിലേക്ക് നമ്മളുടെ യുവാക്കൾ തിരിയട്ടെ എന്ന് കാലാന്തരം ആഗ്രഹിക്കാം.

0: കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റുക, നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ.

0: ഷോപ്പ് ചെയ്യാം.
1: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
7: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്കുവശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
8: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.

0: കാലാന്തരം.
1: പുതിയ പുതിയ കാര്യങ്ങൾ കേൾക്കുന്നതിനോ കാണുന്നതിനോ പഠിക്കുന്നതിനോ ഒക്കെയാണ്. ചിലർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. എന്നാൽ അത് ആഗ്രഹിക്കുന്നവരുമുണ്ട്. ആരാണ് ഒരു മാറ്റം ആഗ്രഹിക്കാത്തത്? വേഗതയേറിയ ലോകം, എല്ലാ ഇടത്തു നിന്നും ലഭിക്കുന്ന സമ്മർദ്ദങ്ങൾ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തി ക്രമീകരിക്കാൻ വേണ്ടി മനുഷ്യൻ വളരെയധികം വെല്ലുവിളികൾ നേരിടേണ്ടി വരുന്നു. പലതിനെയും മറികടക്കാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വരില്ല. പലപ്പോഴും നമുക്കൊക്കെ വിജയിക്കാൻ കഴിയുമെങ്കിലും നല്ലൊരു പങ്കുവരെ പരാജയത്തിന്റെയും സാധ്യതകളുണ്ട്. പരാജയങ്ങളെയും നമ്മൾ പുതിയ പാഠങ്ങളായി കണ്ടുകൊണ്ട് മുന്നോട്ടു പോകുക എന്നുള്ളതേ മാർഗമുള്ളൂ. മനഃശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ മനുഷ്യർക്ക് ഡോപ്പമൈൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കാമെങ്കിൽ മാനസികാവസ്ഥ നന്നാക്കിയെടുക്കാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. തലച്ചോറിനെ അത്തരത്തിൽ ഉത്തേജിപ്പിച്ചെടുത്തുകൊണ്ട് നമുക്ക് ജീവിതത്തെ വളരെ സന്തോഷകരമാക്കി മാറ്റാൻ കഴിയുന്ന ചില നിർദ്ദേശങ്ങൾ മനഃശാസ്ത്രജ്ഞരുടെ സംഘടനകൾ ശുപാർശ ചെയ്യുന്നു. അതിലൊന്ന് പുസ്തക വായന തന്നെയാണ്. ഒരുപക്ഷെ പുതിയ കാലത്ത് നമുക്കൊക്കെ നഷ്ടപ്പെട്ടു പോയ ഒരു ശേഷി. പുസ്തകങ്ങൾ വായിക്കാൻ ദിവസവും സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് അവർ പറയുന്നു. പുറത്തേക്കുള്ള യാത്രകളും സഹായിക്കും. നല്ല ഹോബികൾ കണ്ടെത്തുക. നിലവിലുള്ള ഹോബികൾ നിങ്ങളുടെ സമയത്തെ പാഴാക്കുകയാണെങ്കിൽ അത് മാറ്റി പുതിയ ഹോബികൾ കണ്ടെത്തുക. സന്നദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. ജീവിതത്തിൽ ഏറ്റവും മൂല്യവത്തായ ഒരു പ്രവർത്തനമാണ് സന്നദ്ധ സേവനം എന്നത്. ഇന്ന് നമ്മുടെ ഇടയിൽ ഏറ്റവും നഷ്ടപ്പെട്ടു വരുന്നതും സന്നദ്ധ പ്രവർത്തനത്തിനുള്ള താല്പര്യമാണ്. ഒരു കാലത്ത് നമ്മുടെ നാട്ടിലെ വഴികളും കുളങ്ങളും അതുപോലെയുള്ള പൊതു സംവിധാനങ്ങളൊക്കെ തന്നെ നിർമ്മിക്കപ്പെട്ടത് സന്നദ്ധ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അതൊക്കെ നിലനിർത്തിയതും അങ്ങനെ തന്നെ. അങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്നദ്ധ പ്രവർത്തനം എന്ന ശേഷിയിലേക്ക് അല്ലെങ്കിൽ അത്തരമൊരു പ്രവർത്തനത്തിലേക്ക് തിരിയുന്നത് എപ്പോഴും നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും കൂടുതൽ ഉണർവ് പകരും. സംഗീത ഉപകരണങ്ങളുടെ പരിശീലനവും പുതിയ ഭാഷകൾ പഠിക്കുന്നതും നൃത്തം ചെയ്യുന്നതും എല്ലാം നിങ്ങളുടെ ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും ഒക്കെ മാറ്റിയെടുക്കും. അങ്ങനെ കൂടുതൽ ഊർജത്തോടെ സന്തോഷകരമായി ജീവിതത്തെ നേരിടാൻ ന്യൂറോ സയന്റിസ്റ്റുകൾ ഇത് റെക്കമെൻഡ് ചെയ്യുന്നു. ചിരിയിലൂടെ ചിന്തകളിലൂടെ ലോകത്തെ രാഷ്ട്രീയ നീക്കങ്ങളിലെ മാനുഷിക വശങ്ങളില്ലാത്തതിനെ കുറിച്ചൊക്കെ നമുക്ക് കാണിച്ചു തന്ന പ്രശസ്തനായ ചലച്ചിത്രകാരൻ ചാർലി ചാപ്ലിൻ പറഞ്ഞ ചില വരികൾ ഇവിടെ ഉദ്ധരിക്കാം. ജീവിതത്തിന്റെ വഴി സ്വതന്ത്രവും സുന്ദരവുമാകാം, പക്ഷേ നമുക്ക് വഴി തെറ്റിയിരിക്കുന്നു. മനുഷ്യരുടെ ആത്മാവുകളിൽ ദുര വിഷം കുത്തിവെച്ചിരിക്കുകയാണ്. ലോകത്തിന്റെ വഴിയിൽ വിരോധത്തിന്റെ മതിൽ കെട്ടിപ്പൊക്കിയിരിക്കുകയാണ്. നമ്മെ മൂഢന്മാരാക്കി ദുരിതത്തിലേക്കും ചോരച്ചാലിലേക്കും നയിക്കുകയാണ്. നാം കൂടുതൽ വേഗത നേടിയെടുത്തു, നന്നായി. പക്ഷേ നാം നമ്മളിൽ തന്നെ അടച്ചിരിപ്പാണ്. വാരിക്കോരിത്തരുന്ന യന്ത്രം നമ്മെ ദാരിദ്ര്യത്തിലേക്കാണ് നയിക്കുന്നത്. അറിവ് നമ്മെ ദോഷൈക ദൃക്കുകളാക്കി മാറ്റിയിരിക്കുന്നു. നമ്മുടെ ബുദ്ധി നമ്മളെ പരുക്കന്മാരും കരുണയില്ലാത്തവരുമാക്കി മാറ്റി. നാം ഒരുപാട് ചിന്തിക്കുകയും വളരെ കുറച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. യന്ത്രത്തെക്കാൾ നമുക്ക് വേണ്ടത് മനുഷ്യനും മാനുഷികതയുമാണ്. സാമർഥ്യത്തെക്കാൾ നമുക്ക് വേണ്ടത് കരുണയും സൗമനസ്യവുമാണ്. ഇവയൊന്നുമില്ലെങ്കിൽ ജീവിതം വെറും അക്രമസമരമാകും. എല്ലാം അങ്ങനെ ഒടുങ്ങുകയും ചെയ്യും. ചാർലി ചാപ്ലിന്റെ ഈ വാക്കുകളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് കാലാന്തരത്തിന്റെ ഈ ലക്കം അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചയും രാത്രി 8 മണിക്കും ബുധനാഴ്ചകളിൽ രാവിലെ 9 മണിക്കും. എല്ലാവർക്കും നന്ദി. സ്വപ്നങ്ങൾക്കായി
2: ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
4: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC കൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC കൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
3: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനിവർണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് ഏപ്രിൽ 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161615.
5: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ 1st സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
7: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
8: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
2: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
12: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

ഹായ് ഹലോ, ഗുഡ് മോർണിംഗ്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. കഴിഞ്ഞ ദിവസം പ്ലസ് ടു റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ വിജയിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. പിന്നെ പ്രതീക്ഷിച്ച മാർക്ക് എനിക്ക് ലഭിച്ചില്ല, അല്ലെങ്കിൽ ഇതിനേക്കാൾ കൂടുതൽ മാർക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എന്നൊന്നും ആരും തന്നെ നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇതൊക്കെ ലൈഫിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയുമ്പോഴും നമ്മളെ കാത്ത് ഇനി നമ്മുടെ മുൻപിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കായി കീഴടക്കാനുണ്ട്, കാത്തിരിപ്പുണ്ട് എന്ന് മനസ്സിൽ കരുതി നിങ്ങളുടെ പ്രതീക്ഷ അഥവാ തെറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു കരുത്തായി ഒരു ആർജവമായി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് നീങ്ങുക. എന്തായാലും ഇനിയും ശ്രമിച്ചാൽ നേടാൻ കഴിയാത്തതായിട്ട് ഒന്നും തന്നെയില്ല. ധാരാളം സമയം നമ്മുടെ മുന്നിലുണ്ട്, പക്ഷേ മുന്നോട്ട് പോകുന്ന ഓരോ സമയവും വളരെ വിലപ്പെട്ടതാണ്. അപ്പൊ ഇനി ഒരുപാട് തീരുമാനങ്ങളൊക്കെ കരിയറിനെ കുറിച്ച് എടുത്തിട്ടുള്ള ഒരു ടൈം ആയിരിക്കും അല്ലെ. ഹയർ സ്റ്റഡീസിന് ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിൽ ഇന്ന് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖല തിരഞ്ഞെടുക്കുക. അപ്പോൾ ആ ഒരു മേഖലയിൽ നിങ്ങൾക്ക് ഒരുപാട് ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മാത്രമല്ല ഇനിയും തീരുമാനമെടുത്തിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ നിങ്ങളുടെ ലൈഫിനെ പറ്റിയിട്ടുള്ള ഒരു തീരുമാനം, ഒരു ഡിസിഷൻ ഉറപ്പായിട്ടും എടുക്കുക കേട്ടോ. ഒരുപാട് കോഴ്സുകൾ, ധാരാളം കോഴ്സുകളുണ്ട്, ചെറിയ കോഴ്സുകളുണ്ട്, വലിയ കോഴ്സുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സുകൾ തിരഞ്ഞെടുക്കുക. ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. എനിവേ, ബിരുദം യോഗ്യതയുള്ളവരെ കാത്ത് ധാരാളം ജോബ് വേക്കൻസീസും ആയിട്ടാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ശരിക്കും ഇന്നത്തെ ഈ ഒരു ജോബ് വേക്കൻസി ഞാനിങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ബിരുദം യോഗ്യതയുള്ളവരെ തേടിയിട്ടാണ് ഓരോ വേക്കൻസീസ് ഇങ്ങനെ വന്നിട്ടുള്ളത്. SSC CGL കേന്ദ്ര സർവീസിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും യോഗ്യത ചോദിക്കുന്നത് ബിരുദമാണ്. അതുപോലെ തന്നെ SBIയിൽ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, യോഗ്യത ബിരുദം തന്നെയാണ്. പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ അപ്രന്റീസ് ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അവിടെയും യോഗ്യത ബിരുദം തന്നെയാണ്. അങ്ങനെ നിരവധി ബിരുദം യോഗ്യതയുള്ള ജോലി ഓഫറുകളാണ് നിങ്ങൾക്ക് മുൻപിൽ ഇന്ന് ആദ്യം തന്നെ എനിക്ക് ഷെയർ ചെയ്യാനുള്ളത്. നമുക്ക് ആദ്യം ഈ പറഞ്ഞതുപോലെ കേന്ദ്ര സർവീസിലെ ഒഴിവിലേക്ക് പോകാം അല്ലെ. ബിരുദധാരികൾക്കാണ് കേന്ദ്ര ഗവൺമെന്റ് സർവീസിലെ നിയമനത്തിന് അവസരമൊരുക്കുന്ന കമ്പയിൻ ഗ്രാജുവേറ്റ് ലെവൽ പരീക്ഷയ്ക്ക്, അതായത് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. വിവിധ ഓഫീസുകളിലെയും സ്ഥാപനങ്ങളിലെയും ഗ്രൂപ്പ് ബി ഗ്രൂപ്പ് സി വിഭാഗങ്ങളിൽപ്പെടുന്ന തസ്തികകളിലേക്കാണ് വിജ്ഞാപനം. 12,256 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. പരീക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അതും നല്ല പാട്ടിന് ശേഷം കേട്ടുകൊണ്ടേയിരിക്കും എന്റെ റേഡിയോ 91.2.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
2: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
4: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
6: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
7: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
8: യെസ്, ബാക്ക് അഗൈൻ ഇൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് ബിരുദം യോഗ്യതയുള്ളവരെ കാത്തിരിക്കുന്ന നിരവധി ജോലി ഒഴിവുകളെ കുറിച്ചാണ്. ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് SSC CGL ഒഴിവിനെ കുറിച്ചാണ്, കേന്ദ്ര സർവീസിലുള്ള ഒഴിവിനെ കുറിച്ചാണ്. www.ssc.gov.in ഈ ഒരു വെബ്സൈറ്റിൽ തസ്തികയും പ്രായം എന്നിവ നൽകിയിട്ടുണ്ട്. കാരണം നിരവധി തസ്തികകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ യോഗ്യത ചോദിക്കുന്നത് എല്ലാ തസ്തികകളിലേക്കും അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ബിരുദാനന്തര ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. അതുപോലെ തന്നെ എല്ലാ തസ്തികകളിലേക്കും ഉയർന്ന പ്രായപരിധിയിൽ SC ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷയാണ് Tier 1, Tier 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളിലായിട്ടാണ് പരീക്ഷ തിരഞ്ഞെടുപ്പുണ്ടായിരിക്കുന്നത്. കേരള, കർണാടക സംസ്ഥാനങ്ങളിലെയും ലക്ഷദ്വീപിലെയും അപേക്ഷകൾ ബാംഗ്ലൂർ അടിസ്ഥാനമായിട്ടുള്ള കർണാടക കേരള റീജിയണിന് കീഴിലാണ് പരീക്ഷാ കേന്ദ്രം വരുന്നത്. അപേക്ഷാ ഫീസുണ്ട്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും വിമുക്ത ഭടന്മാർക്കും അപേക്ഷാ ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 100 രൂപ ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടതാണ്. അതും ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 23 വരെയാണ്. www.ssc.gov.in എന്ന വെബ്സൈറ്റ് വഴിയോ SSC മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. മാത്രമല്ല വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ലാത്തവർ അത് ചെയ്ത ശേഷമാണ് അപേക്ഷിക്കേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 22. ഇനി എന്തെങ്കിലും തിരുത്തൽ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ June 29 മുതൽ July 1 വരെ അതിനുള്ള അവസരമുണ്ട്. മാത്രമല്ല തിരുത്തലിന് നിർദ്ദിഷ്ട ഫീസ് ഈടാക്കുന്നതായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.ssc.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി നമുക്ക് അടുത്ത ഒഴിവിലേക്ക് പോയാലോ? അതും

തിരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ടമായ ഓൺലൈൻ പരീക്ഷയ്ക്ക് കേരളത്തിൽ 10 കേന്ദ്രങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കേരളത്തിലെ ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ജനറൽ 211, EWS 40, OBC 108, SC 40, ST 4, ആകെയുള്ളതിൽ 17 ഒഴിവ് ഭിന്നശേഷിക്കാർക്ക് നീക്കിവെച്ചിട്ടുണ്ട്. യോഗ്യത അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദമാണ്. അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും സംസാരിക്കാനും മനസ്സിലാക്കാനും കഴിവുള്ളവരായിരിക്കണം. അപേക്ഷകർ അപ്രന്റിഷിപ്പിനുള്ള NAPS പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടവരാണ്. മാത്രമല്ല, പ്രായം കണക്കാക്കുന്നത് 2026 April 1 20 വയസ്സിനും 28 വയസ്സിനും മധ്യയാണ്. നിയമാനുസൃതമായ ഇളവ് വയസ്സിളവ് അർഹമായ വിഭാഗക്കാർക്ക് ലഭിക്കുന്നതായിരിക്കും. തിരഞ്ഞെടുപ്പ് ഓൺലൈൻ പരീക്ഷയുടെയും അതുപോലെ തന്നെ പ്രാദേശിക ഭാഷാ പരിജ്ഞാനത്തിന്റെയും അടിസ്ഥാനത്തിലാണ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ എന്നിവ നടത്തിയാകും തിരഞ്ഞെടുപ്പ്. ആദ്യഘട്ടത്തിൽ ഓൺലൈൻ പരീക്ഷയാണ് നടത്തുക. അതിനുശേഷമായിരിക്കും മറ്റുള്ള തിരഞ്ഞെടുപ്പുകൾ ഉണ്ടായിരിക്കുന്നത്. അപേക്ഷാ ഫീസുണ്ട്, 300 രൂപയാണ്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ബാധകമല്ല. ഓൺലൈനായിട്ടാണ് ഈ ഫീസ് അടയ്ക്കേണ്ടത്. അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം പാട്ടിനുശേഷം.

ശൗര്യം പണ്ടേ പോലെ വലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് നമ്മൾ അങ്ങനെ പറഞ്ഞു വന്നത് SBIയിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവിനെ കുറിച്ചാണ്. നിരവധി ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ മാത്രം 403 ഒഴിവുകളുണ്ട്. ബിരുദം യോഗ്യതയുള്ളവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിന്റെ കൂടുതൽ വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപേക്ഷ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഫോട്ടോ, ഒപ്പ്, വിരലടയാളം, ലൈവ് ഫോട്ടോ, സ്വന്തം കൈപ്പടയിൽ എഴുതിയ പ്രസ്താവന എന്നിവ വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപേക്ഷ സമർപ്പിക്കുന്നതുൾപ്പെടെയുള്ള മാർഗനിർദ്ദേശങ്ങൾ, കൂടുതൽ വിവരങ്ങളും ഇനി പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. SBI.bank.in ഈ ഒരു സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ അറിയാം. മാത്രമല്ല അപേക്ഷ സ്വീകരിക്കുന്നുള്ള ലാസ്റ്റ് ഡേറ്റ് June 8. അപ്പോൾ തീർച്ചയായിട്ടും ഡേറ്റ് കഴിഞ്ഞു പോകാതെ നിശ്ചിത യോഗ്യതയുള്ളവർ, താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മാത്രമല്ല ബിരുദം യോഗ്യതയുള്ളവരെ കാത്തത് ഇനി അടുത്ത ഒരു ഒഴിവ് കൂടിയുണ്ട്. അത് വരുന്നത് പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിലാണ്. പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്കിൽ അപ്രന്റീഷിപ്പിനാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. 635 ഒഴിവുകളാണ് ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 5 ഒഴിവ് വരുന്നത് കേരളത്തിലാണ്. കേരളത്തിൽ ജനറൽ 4, OBC 1 എന്നിങ്ങനെയാണ് ഒഴിവ് വരുന്നത്. കേരളത്തിലെ ഒഴിവ് എറണാകുളം 2, തിരുവനന്തപുരം 3 എന്നിങ്ങനെയാണ് ജില്ല തിരിച്ചുള്ള ഒഴിവുകൾ. മാത്രമല്ല ബിരുദധാരികൾക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 1 വർഷത്തെ പരിശീലനമാണ്. ആകർഷകമായ സ്റ്റൈഫൻഡ് ഈ ഒരു പരിശീലന കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അംഗീകൃത സർവകലാശാല അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള റെഗുലർ കോഴ്സിലൂടെ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത നിങ്ങൾക്കുണ്ടായിരിക്കേണ്ടതാണ്. മാത്രമല്ല അപേക്ഷിക്കുന്ന സംസ്ഥാനത്തെ പ്രാദേശിക ഭാഷ എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനുമുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കണം. പ്രായം കണക്കാക്കുന്നത് 20 വയസ്സിനും 28 വയസ്സിനും മധ്യയാണ്. അർഹമായ വിഭാഗക്കാർക്ക് ഇവിടെയും നിയമാനുസൃതമായ വയസ്സിളവ് ഉണ്ടായിരിക്കുന്നതാണ്. തിരഞ്ഞെടുപ്പ് 12-ാം ക്ലാസ് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടായിരിക്കും. അപേക്ഷാ ഫീസുണ്ട്. SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 100 രൂപയാണ്. മറ്റുള്ളവർക്ക് 200 രൂപയുമാണ് അപേക്ഷാ ഫീസ്. അതിനു പുറമെ നികുതി ഉണ്ടായിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ അപേക്ഷിക്കേണ്ടതും ഓൺലൈനായിട്ട് തന്നെയാണ്. ഗവൺമെന്റ് പോർട്ടൽ അതായത് www.apprenticeshipindia.gov.in ഈ ഒരു പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യുന്നതിനും punjabsindh.bank.in എന്ന വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 6. ഒരിക്കൽ കൂടി പറയാം വെബ്സൈറ്റ് punjabsindh.bank.in.

0: പുതുപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജി വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
4: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
3: അപ്പൊ പഴയ ചോയ്സോ?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
3: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
4: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
3: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
4: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
3: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
5: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
6: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
7: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
8: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
9: Radio 91.2.

തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് നിരവധി ഒഴിവുകൾ വന്നിരിക്കുന്നത് ബിരുദം യോഗ്യതയുള്ളവർക്കാണെന്ന്. തീർച്ചയായും ഇതാ അടുത്ത ഒഴിവും വന്നിട്ടുണ്ട്. ആ ഒരു ഒഴിവിലേക്ക് പോകാം. ബിരുദം യോഗ്യതയുള്ളവർ കൂടെ പോന്നുള്ളൂ കേട്ടോ. അപ്പോ ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപിയാണ് കൂടെയുള്ളത്. പൊതുമേഖലാ ബാങ്കായ ബാങ്ക് ഓഫ് ബറോഡയിലാണ് അപ്രന്റിഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ബിരുദധാരികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 5000 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ ഒരു 111 ഒഴിവ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു വർഷമാണ് ഈ ഒരു അപ്രന്റിഷിപ്പിന്റെയും കാലാവധി. കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ജനറൽ 59, EWS 11, OBC 29, SC 11, ST 1. ആകെയുള്ളതിൽ 4 ഒഴിവ് ഭിന്നശേഷി വിഭാഗക്കാർക്ക് നീക്കിവെച്ചിട്ടുള്ളതാണ്. ആകർഷകമായ സ്റ്റൈഫൻഡ് ഈ ഒരു കാലയളവിൽ ലഭിക്കുന്നതാണ്. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ നേടിയ ബിരുദം അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് നിങ്ങളുടെ യോഗ്യതയായിട്ട് ചോദിച്ചിട്ടുള്ളത്. മാത്രമല്ല, നിങ്ങൾ അപ്രന്റിഷിപ്പ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരായിരിക്കണം. പ്രായം കണക്കാക്കുന്നത് 20 വയസ്സിനും 28 വയസ്സിനും മധ്യയാണ്. അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ഇവിടെയും ലഭിക്കുന്നതാണ്. ഓൺലൈൻ പരീക്ഷ, ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ എന്നിവ നടത്തിയിട്ടാകും തിരഞ്ഞെടുപ്പ്. ഓൺലൈൻ പരീക്ഷയുണ്ട്. ഒബ്ജക്റ്റീവ് മാതൃകയിലായിരിക്കും ഈ ഒരു പരീക്ഷ വരുന്നത്. ഇതിന്റെ സമയമെന്ന് പറയുന്നത് 1 മണിക്കൂറായിരിക്കും. ജനറൽ EWS OBC വിഭാഗക്കാരിലെ പുരുഷന്മാർക്ക് 800 രൂപയാണ് ഫീസായിട്ട് ഈടാക്കുന്നത്. ഈ വിഭാഗങ്ങളിലെ വനിതകൾക്കും ട്രാൻസ്ജെൻഡർ വിഭാഗക്കാർക്കും 600 രൂപ ഫീസായിട്ട് ഈടാക്കും. മാത്രമല്ല, SC ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും 200 രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് ഈടാക്കുന്നത്. ഓൺലൈനായിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്രന്റിഷിപ്പ് പോർട്ടലുകളിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. NATS.education.gov.in അല്ല എന്നുണ്ടെങ്കിൽ www.apprenticeshipindia.gov.in ഇതിലേതെങ്കിലും ഒന്നിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് നിങ്ങൾ bankofbaroda.bank.in എന്ന വെബ്സൈറ്റ് വഴി അപ്ലൈ ചെയ്യേണ്ടത്. വിജ്ഞാപനത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രീതിയിൽ വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കിയ ശേഷം ബന്ധപ്പെട്ട രേഖകൾ സഹിതമാണ് ഈ ഒരു അപേക്ഷാ ഫോം ഫിൽ ചെയ്യേണ്ടത്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 8. അപ്പോൾ തീർച്ചയായിട്ടും ബിരുദധാരികൾക്ക് താല്പര്യമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്.

തിരികെത്താം എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. നമ്മൾ അങ്ങനെ നിരവധി ജോലി ഒഴിവുകളുടെ കാര്യമായിരുന്നു പറഞ്ഞു വന്നത്. ഇനി നമുക്ക് കുറച്ച് കോഴ്സിന്റെ കാര്യങ്ങളിലേക്ക് പോകാം. തീർച്ചയായിട്ടും നിങ്ങൾക്കിപ്പോൾ തന്നെ ധാരാളം കോഴ്സിനുള്ള അവസരങ്ങളുണ്ട്. പ്ലസ് ടുവിന്റെ റിസൾട്ട് ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ കുറച്ച് സമയത്തേക്ക് എന്തെങ്കിലും കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇനി പറയുന്ന കോഴ്സുകളൊക്കെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇത് വരുന്നത് നമ്മുടെ സംസ്ഥാന സർക്കാർ തൊഴിൽ വകുപ്പിന് കീഴിൽ കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിലാണ്. പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന പദ്ധതിയിലാണ്. 4 വ്യത്യസ്ത പരിശീലനങ്ങളിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് പഠിക്കാം. അപേക്ഷകർ 18 വയസ്സ് പൂർത്തിയാക്കിയവരായിരിക്കണം. ഭാരതീയനായ ഏത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിക്കും PMKVY പരിശീലനത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ആധാർ കാർഡ് ഇവയുമായി 2026 May 30 ശനിയാഴ്ചയ്ക്ക് മുൻപായി കൊല്ലം ചവറയിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് കൺസ്ട്രക്ഷനിൽ നേരിട്ട് ഹാജരാകേണ്ടതാണ്. മാത്രമല്ല നേരിട്ട് IIIC എത്തി അപ്ലിക്കേഷൻ നൽകുവാൻ സാധിക്കാത്തവർക്ക് വിവരങ്ങൾക്കും രജിസ്ട്രേഷനും വേണ്ടിയിട്ട് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 8078 98 00 00. ഇതാണ് നമ്പർ. മാത്രമല്ല പരിശീലനം June 1 തന്നെ ആരംഭിക്കുന്നതാണ്. വെബ്സൈറ്റ് ഉണ്ട്, www.iiic.ac.in. കോഴ്സുകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ? ഇതിന്റെ കാലാവധി എത്രയാണ്? യോഗ്യത എന്തൊക്കെയാണ്? കൂടുതൽ വിവരങ്ങളൊക്കെ നമുക്കറിയാം. ആദ്യം തന്നെ വരുന്ന കോഴ്സിന്റെ പേരെന്ന് പറയുന്നത് EMB സൂപ്പർവൈസർ മെയിന്റനൻസ് ആണ്. BTech മെക്കാനിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ ഉള്ളവർക്ക് ഈ ഒരു കോഴ്സ് ചെയ്യാവുന്നതാണ്. 3.5 മാസമാണ് ഈ ഒരു കോഴ്സിന്റെ കാലാവധി. ജനറൽ വിഭാഗക്കാർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. 30 സീറ്റുകളാണ് അവശേഷിക്കുന്നത്. മാത്രമല്ല അടുത്ത ഒരു കോഴ്സ് എന്ന് പറയുന്നത് 3 മാസത്തെ കാലാവധിയുള്ള റോഡ്വേ സർവേയർ ആണ്. ഡിപ്ലോമ സിവിൽ യോഗ്യതയുള്ളവർക്ക് ഈ ഒരു കോഴ്സിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 30 സീറ്റുകൾ ഈ ഒരു കോഴ്സിലേക്കും അവശേഷിക്കുന്നുണ്ട്. സോളാർ ടെക്നീഷ്യൻ കോഴ്സിലേക്ക് +2 വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 3 മാസത്തെ കാലാവധി വരുന്ന ഒരു കോഴ്സാണിത്. ജനറൽ വിഭാഗത്തിനാണ് ഈ ഒരു സീറ്റ് നീക്കിവെച്ചിട്ടുള്ളത്. 30 സീറ്റുകൾ അവശേഷിക്കുന്നുണ്ട്. അടുത്ത കോഴ്സ് വരുന്നത് കോമീസ് ഷെഫാണ്. +2 വിജയിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്ന 3 മാസത്തെ കോഴ്സിലേക്ക് നീക്കിവെച്ചിരിക്കുന്ന സീറ്റ് എന്ന് പറയുന്നത് 44 എണ്ണമാണ്. ഈ പറയുന്ന കോഴ്സുകളിലേക്ക്, അതായത് 4 കോഴ്സുകളുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 കോഴ്സുകൾക്ക് +2 വിജയം മാത്രം മതി. 1 കോഴ്സിലേക്ക് ഡിപ്ലോമ സിവിൽ ആവശ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും കൂടുതൽ വിവരങ്ങൾ അറിയാൻ ഞാൻ മുമ്പ് പറഞ്ഞ വെബ്സൈറ്റ്, അതായത് www.iiic.ac.in, ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, 30 May ശനിയാഴ്ചയ്ക്ക് മുൻപായി താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ ഡി റേഡിയോ 91.2.

ബാക്ക് അഗൈൻ ആൻഡ് റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. ഞാൻ ഗോപിയാണ്. കൂടെയുള്ളത് നിരവധി ഒഴിവുകളുമായി നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഇതാ അടുത്ത ഒഴിവ് വരുന്നത് ഔഷധിയിലാണ്. തൃശ്ശൂരിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ ഔഷധിയിൽ ഫീൽഡ് മാർക്കറ്റിംഗ് ഓഫീസർ ആകാനുള്ള അവസരം. പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിലാണ് ഒഴിവുകളുള്ളത്. ഇത് ഒരു വർഷത്തെ കരാർ വ്യവസ്ഥയിലുള്ള ഒരു നിയമനമായിരിക്കും. ആകർഷകമായ ശമ്പളമുണ്ട്. അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും പ്രവൃത്തി പരിചയവും മികച്ച ആശയവിനിമയ ശേഷിയും ഇരുചക്ര വാഹനത്തിനുള്ള പ്രാവീണ്യവും ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. 20 വയസ്സിനും 41 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മേൽപ്പറഞ്ഞ തസ്തികയ്ക്ക് പുറമെ ഔഷധിയുടെ തൃശൂർ കുട്ടനല്ലൂർ ഫാക്ടറിയിൽ കെമിസ്റ്റിന്റെ ഒരൊഴിവിലേക്കും ഇപ്പോൾ താൽക്കാലികമായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആകർഷകമായ ശമ്പളം അവിടെയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ യോഗ്യത എന്ന് പറയുന്നത് MSc കെമിസ്ട്രി ആണ്. 22 വയസ്സിനും 41 വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ജാതി, വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ പകർപ്പുകൾ സഹിതം തപാൽ മുഖേനയും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് കെമിസ്റ്റ് തസ്തികയിലേക്ക് May 28 ആണ്. ഫീൽഡ് മാർക്കറ്റിംഗ് ഓഫീസർ തസ്തികയിലേക്ക് June 10 ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും www.aushadhi.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി നമുക്ക് മറ്റൊരൊഴിവിലേക്ക് പോകാം. ഒരു മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ചിന് കീഴിലാണ്. തിരുവനന്തപുരത്തുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയിൽ മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫിന്റെ രണ്ടൊഴിവിലേക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. ജനറൽ 1, OBC 1 എന്നിങ്ങനെയാണ് ഒഴിവുകൾ തിരിച്ചിരിക്കുന്നത്. ആകർഷകമായ ശമ്പളം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പ്രായം ചോദിക്കുന്നത്. 25 വയസ്സ് കവിയാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് ട്രേഡ് ടെസ്റ്റിന്റെയും എഴുത്തു പരീക്ഷയുടെയും അടിസ്ഥാനത്തിലാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഓൺലൈനായി അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 15. കൂടുതൽ വിവരങ്ങൾക്ക് www.nist.res.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഒരിക്കൽ കൂടി പറയാം, www.nist.res.in.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

യോഗ്യത ITI ആണോ? എങ്കിലിതാ നിങ്ങൾക്കായിട്ടുള്ള അവസരവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. കൊച്ചി അമ്പലമുകളിലുള്ള ഹിന്ദുസ്ഥാൻ ഓർഗാനിക് കെമിക്കൽസ് ലിമിറ്റഡിലാണ് അപ്രന്റിഷിപ്പിന് അവസരമുള്ളത്. 14 ഒഴിവുകളുണ്ട്. ഒരു വർഷമാണ് ഇതിന്റെ പരിശീലന കാലാവധി. കൂടുതൽ വിവരങ്ങളിലേക്ക് പോയാലോ? ഇത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. ഞാൻ ഗോപികയാണ് കൂടെയുള്ളത്. ട്രേഡുകളും ഒഴിവുകളും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിറ്റർ 9, മെഷീനിസ്റ്റ് 1, വെൽഡർ 1, മെക്കാനിക്, ഡീസൽ, ഇലക്ട്രീഷ്യൻ, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് ഓരോ ഒഴിവുകളാണ് വരുന്നത്. ആകർഷകമായ സ്റ്റൈഫൻഡ് ഈ ഒരു പരിശീലന കാലയളവിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബന്ധപ്പെട്ട ട്രേഡിലുള്ള ITI ആണ് യോഗ്യതയായി ചോദിക്കുന്നത്. ആ യോഗ്യത നിങ്ങൾ 2022 2026 ഇടയിൽ നേടിയിട്ടുള്ളതാകണം. പ്രായം കണക്കാക്കുന്നത് 18 വയസ്സിൽ കുറയാൻ പാടില്ല എന്നുള്ളതാണ്. തിരഞ്ഞെടുപ്പ് യോഗ്യതാ മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഒരു അടിസ്ഥാനത്തിലാണ് ചുരുക്കപ്പട്ടിക തയ്യാറാക്കുക. അപ്രന്റിഷിപ്പ് ഇന്ത്യയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് June 8 ആണ്. കൂടുതൽ വിവരങ്ങൾക്കും അപ്ലൈ ചെയ്യാനും www.hocl.india.com എന്ന വെബ്സൈറ്റ് മുഖേനയാണ്. അപ്പൊ ലാസ്റ്റ് ഡേറ്റ് മറക്കണ്ട, June 8 ആണ്. മാത്രമല്ല, മധ്യപ്രദേശിലെ ജബൽപൂരിലുള്ള ഗൺ ഗ്യാരേജ് ഫാക്ടറിയിൽ സ്കിൽഡ് ട്രേഡ്സ്മാൻമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇതൊരു കരാർ നിയമനമാണ്. വിവിധ ട്രേഡുകളിലായി 185 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. തുടക്കത്തിൽ ഒരു വർഷത്തേക്കുള്ള കരാറാണ്. ഇത് 4 വർഷത്തേക്ക് ദീർഘിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ഒഴിവുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മെഷീനിസ്റ്റ് 86, ഫിറ്റർ ജനറൽ, മെക്കാനിക്കൽ 41, വെൽഡർ 22, ഹീറ്റ് ട്രീറ്റ്മെന്റ് ഓപ്പറേറ്റീവ് സ്കിൽഡ് 14. അങ്ങനെ നിരവധി ട്രേഡുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബന്ധപ്പെട്ട ട്രേഡിൽ അല്ലെങ്കിൽ വിഷയത്തിൽ നിങ്ങൾക്ക് ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി, എഞ്ചിനീയറിംഗ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ്. ബന്ധപ്പെട്ട മേഖലയിൽ 2 വർഷത്തെ പ്രവൃത്തി പരിചയം കുറഞ്ഞത് ഉണ്ടായിരിക്കേണ്ടതാണ്. 18 വയസ്സിനും 35 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. അപേക്ഷാ ഫീസ് ഉണ്ട്. വനിതകൾക്കും SC ST വിഭാഗക്കാർക്കും ഈ ഒരു ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 200 രൂപയാണ് ഓൺലൈനായിട്ട് അടയ്ക്കേണ്ടത്. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾ www.ddpdoo.gov.in ഈ ഒരു വെബ്സൈറ്റിൽ ലഭിക്കുന്നു.

ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക്. ഞാൻ ഗോപികയാണ്. കൂടെയുള്ളത് ഐ ടി ഐ യോഗ്യതയുള്ളവർക്ക് ഇപ്പോൾ ഇതാ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ അപ്രന്റിഷിപ്പിന് അപേക്ഷിക്കാവുന്നതാണ്. നാഗ്പൂർ ഡിവിഷനിലും മോത്തിബാഗിലെ വർക്ക്ഷോപ്പിലുമാണ് ഒഴിവുള്ളത്. ഐ ടി ഐക്കാർക്കാണ് അവസരം കേട്ടോ. വിവിധ ട്രേഡുകളിലായി 1000-ൽ അധികം ഒഴിവാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. 1 വർഷത്തേക്കുള്ള പരിശീലനമാണ്. ഫിറ്റർ, കാർപ്പന്റർ, വെൽഡർ അങ്ങനെ നിരവധി ട്രേഡുകളിലേക്ക് ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ചട്ടപ്രകാരമുള്ള സ്റ്റൈഫൻഡ് അനുവദിക്കുന്നതാണ്. കുറഞ്ഞത് 50% മാർക്കോടെ നേടിയ 10-ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത ബന്ധപ്പെട്ട ഐ ടി ഐ ട്രേഡ് ഉണ്ടായിരിക്കേണ്ടതാണ്. 15 വയസ്സിനും 24 വയസ്സിനും മധ്യേ പ്രായമുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അർഹമായ വിഭാഗക്കാർക്ക് നിയമാനുസൃതമായ വയസ്സിളവ് ലഭിക്കുന്നതാണ്. 10-ാം ക്ലാസ് മാർക്കിന്റെയും ഐ ടി ഐ മാർക്കിന്റെയും അടിസ്ഥാനത്തിൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടാണ് തിരഞ്ഞെടുപ്പുണ്ടായിരിക്കുന്നത്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. NAPS പോർട്ടലായ അപ്രന്റിഷിപ്പ് പോർട്ടലിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിനുശേഷമാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത്. SECR.IndianRailways.gov.in ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപേക്ഷ സ്വീകരിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് June 18. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, SECR.IndianRailways.gov.in. അപ്പോൾ ഇന്നത്തെ റേഡിയോ ജംഗ്ഷൻ ദേവിയുടെ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ടാറ്റാ, ബൈ ബൈ ഫ്രം ഗോപിക ആൻഡ് സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മരിച്ചു കഴിഞ്ഞപ്പോ കൊച്ചുരാമനെ കുറിച്ച് എല്ലാവരും എന്തൊക്കെയാ പറയുന്നത്?
1: അത് ഞാനും കേട്ടു. കുറെയൊക്കെ അവനെ പുച്ഛിച്ച് തള്ളിയവര് പോലും പൊക്കി പൊക്കി അങ്ങ് പറച്ചിലായിരുന്നു.
0: അപകടത്തിൽ പെട്ടുകിടന്ന എത്രയോ പേരെ അവൻ പൊക്കിയെടുത്ത് ആശുപത്രി കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ അവരൊന്നും അവൻ ജീവിച്ചിരുന്ന കാലത്ത് നല്ലത് പറഞ്ഞു കേട്ടിട്ടില്ല.
1: അവനെ കുറിച്ച് പറയുന്നത് മുഴുവൻ അവൻ കല്യാണം കഴിക്കാതെ നിന്നതും കിട്ടുന്ന കാശ് കണ്ടമാനം ചെലവാക്കിയെന്നൊക്കെയായിരുന്നു.
0: അവൻ കല്യാണം കഴിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് നാട്ടുകാരാന്നോ? പിന്നെ അവൻ ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ് എങ്ങനെ ചെലവഴിക്കണമെന്ന് അവൻ തീരുമാനിക്കും.
1: കള്ളി പിടിച്ച് നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കാൻ നടക്കുന്നില്ലല്ലോ.
0: എന്തെല്ലാം സഹായം നാട്ടുകാർക്ക് അവൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നോക്കാനും കാണാനും ആരുമില്ലാത്ത ശിശുപാലനെ മരണം വരെ അവൻ നോക്കി.
1: പിന്നെ വേറൊരു തരത്തിൽ അവൻ ഭാഗ്യവാനാ. കുറഞ്ഞ കിടന്നപ്പോഴാ മരിച്ചിരുന്നെങ്കിലേ പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നേനെ.
0: അതെ, നെഞ്ചുവേദന വന്നപ്പോ വല്യച്ഛൻ കൊണ്ടുപോയി അഡ്മിറ്റ് ആക്കിയത് കൊണ്ട് പോസ്റ്റ്മോർട്ടം വേണ്ടി വന്നില്ല.
1: ഏത് അർദ്ധരാത്രിക്ക് ആര് എന്ന് വിളിച്ചാലും അവൻ ചെല്ലുമായിരുന്നു. ഇതിന്റെ ഇടയ്ക്ക് മരണം കിട്ടി നിന്ന് ചിലര് ചർച്ച ചെയ്യുന്നു അവന്റെ പേരുള്ള വസ്തു ആർക്ക് കിട്ടുമെന്ന്.
0: ആ സമയത്തൊക്കെ ഇക്കാര്യമൊക്കെ ചർച്ച ചെയ്യാൻ എങ്ങനെ തോന്നുന്നു?
1: പണ്ട് ശേഖരൻ അപകടത്തിൽപ്പെട്ട് ചോര ഒലിപ്പിച്ചു കിടന്നപ്പോഴേ ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും നോക്കിക്കൊണ്ട് നിന്ന് കൊച്ചുരാമൻ ഓടിച്ചെന്ന് കോരിയെടുത്ത് എതിരെ വന്ന കാറിന്റെ നടുക്ക് കയറി അവൻ നിന്നു ആ രോഗിയെ രക്ഷപ്പെടുത്തുകയും ചെയ്തു.
0: അയ്യോ, അക്കാര്യം മരണം വീട്ടി പറഞ്ഞു.
1: ചെയ്ത നല്ല കാര്യങ്ങൾ പറയുന്നവരുമുണ്ട്, കൂട്ടത്തിൽ ഫോണിലൂടെ ഒച്ചത്തിൽ സംസാരിച്ച് പൊട്ടിച്ചിരിക്കുന്നവരും ഉണ്ട്.
0: അയ്യോ, ചില മനുഷ്യർക്ക് അവജിത്തി ഇല്ലാതെ പോയാൽ എന്തോ ചെയ്യും.
1: എന്തോ ആയി സുജാത, പണിയൊക്കെ?
2: ഓ, എല്ലാം ഒരുവിധം പൂർത്തിയായി അമ്മാവ.
0: അടുത്ത വർഷത്തേക്ക് വീട് പണി മാറ്റി വെച്ചിരുന്നെങ്കിൽ ഇപ്പൊ ചെലവായതിന്റെ ഇരട്ടി കാശായേനെ.
2: ശരിയാ അമ്മാവി, എല്ലാ ഐറ്റത്തിനും വില കൂടുന്നതല്ലാതെ ഒന്നിനും വില കുറയുന്നില്ല.
1: സാധനത്തിന് വില കൂടുന്ന പോലെ ഒരു കൂലിയും കൂടും.
2: എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. അതിൽ കുറെ കാശ് എന്റെ ഇന്ന് പോയമ്മാവ.
1: അതെന്തുവാ അബദ്ധം പറ്റിയേ?
2: പെയിന്റ് അടിക്കാൻ നമ്മളെ സോമരായനെ വിളിച്ചായിരുന്നു. അവൻ വീടെല്ലാം നോക്കിട്ട് പറഞ്ഞ് വർക്കിങ് കോൺട്രാക്ട് തന്നേക്കാൻ. അയലത്തുകാരനല്ലയോ, വർക്ക് ഞാനങ്ങ് കോൺട്രാക്ട് കൊടുത്ത്.
1: എന്നിട്ട് സമയത്ത് പണി പൂർത്തിയാക്കിയില്ലയോ?
2: പണിയൊക്കെ കൃത്യസമയത്ത് പൂർത്തിയാക്കി, പക്ഷെ തുക പറഞ്ഞപ്പോ ഞാൻ ഞെട്ടിപ്പോയി.
0: കോൺട്രാക്ട് എടുത്ത സമയത്ത് പറഞ്ഞ തുകയേക്കാൾ കൂടുതൽ ചോദിച്ചോ?
2: അമ്മാവി, എത്ര രൂപയ്ക്ക് ചെയ്യുമെന്ന് ഞാൻ ആദ്യം ചോദിച്ചു. അന്നേരം അവൻ പറഞ്ഞ് നമ്മളൊക്കെ തമ്മിൽ കണക്ക് പറയേണ്ട കാര്യമുണ്ടോന്ന്.
1: അത് ശരി, അയലത്തുകാരല്ലയോ, താൻ പാർക്കും കൊടുത്ത്.
2: അതെ, അവസാനമേ അവൻ പറഞ്ഞ തുക ഞാൻ എണ്ണി കൊടുത്തു.
1: എടു, തന്റെ വീടിന്റെ അത്രയുള്ള സേന സാറിന്റെ വീട്ടിലും സോമരായനായിരുന്നല്ലോ പെയിന്റിങ് നടത്തിയത്. ആ സേന സാറിനോ നീ എന്നും തിരക്കാഞ്ഞ എന്താ?
2: തിരക്കി അമ്മാവാ, ഞാൻ ഈ കാര്യം ഞാൻ ചോദിച്ചപ്പോ തന്നെ സാറിന്റെ മുഖം അങ്ങ് വാടി.
0: തന്റെ കാശ് അധികം പോയ കാര്യം ആലോചിച്ചായിരിക്കും.
2: അല്ല അമ്മാവി, സേന സാറിന്റെ വീട്ടിലും അവൻ വർക്കെടുത്ത് ഒരു ചുമട് കാശും അവൻ മേടിച്ച്. സാറ് ആ കാര്യം പുറത്താരോടും പറഞ്ഞില്ല.
0: അങ്ങേര് പാവം മനുഷ്യനായതുകൊണ്ടും വലിയ അഭിമാനി ആയതുകൊണ്ടും പുറത്തു പറഞ്ഞില്ല.
1: ഏത് കടനാ പെയിന്റ് എടുത്തെന്ന് നീ അന്വേഷിച്ചോ?
2: ഞാനത് ചോദിച്ചപ്പോ പണിയൊക്കെ വൃത്തിയാക്കി തന്നാ പോരാ എന്നാ മറുപടി പറഞ്ഞത്. അത് ഞാനങ്ങ് വിശ്വസിച്ചു.
1: എടാ, കോൺട്രാക്ട് എടുത്ത് വർക്ക് ചെയ്യുന്ന ചിലര് വഞ്ചിക്കും, എന്നാ സത്യസന്ധമായിട്ട് വർക്ക് ചെയ്ത് അമിത ലാഭം എടുക്കാത്തവരും ഉണ്ട്.
0: ഇതൊരു അനുഭവ പാഠമായിരിക്കണം. ഏത് വർക്ക് ആർക്ക് കൊടുത്താലും തുക പറഞ്ഞിട്ട് വേണം ഏൽപ്പിക്കാന്.
1: അവൻ നിന്നെയും സേന സാറിനെയും മാത്രമല്ല പലരെയും ഇതുപോലെ പറ്റിച്ചു കാണും.
2: അതെ, സേന സാർ ഇത് തന്നെയാ പറഞ്ഞത്. പക്ഷേ വെട്ടി വീണവരാരും പുറത്തു പറഞ്ഞില്ല.
0: പുറത്തു പറയണം, കുറെ പേരെങ്കിലും അറിയണം. മേലാൽ ഇമ്മാതിരി പണി ചെയ്യുന്നവനെ ആരും ജോലി ഏൽപ്പിക്കരുത്.
1: പിന്നെ വഞ്ചിച്ച് കാശ് മേടിച്ചവരാരും ഗതി പിടിച്ചിട്ടില്ല. വീഡിയോ പിടുത്തക്കാരൻ മോഹൻദാസിന്റെ അനുഭവം അറിയാമല്ലോ.
0: അതൊന്നും കണ്ടാലും കേട്ടാലും ആരും പഠിക്കത്തില്ല. വഞ്ചന വിദ്യയാക്കി വെച്ചവർ തനത് ശീലം മാറ്റില്ലൊരിക്കലും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.
4: ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
3: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. സംസ്ഥാനത്തെ തൊഴിലാളികളുടെ ക്ഷേമം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനായി വിവിധ ക്ഷേമ ബോർഡുകളെ ശാസ്ത്രീയമായ പഠനത്തിലൂടെ ശാക്തീകരിക്കുമെന്ന് തൊഴിൽ വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ.

0: മോട്ടോർ തൊഴിലാളികളുടെ ആവശ്യങ്ങളായ ചരക്ക് വാഹനങ്ങളുടെ വാടക നിർണയം, ബസ് ലോറി തൊഴിലാളികളുടെ ന്യായമായ വേതനം എന്നീ വിഷയങ്ങളിലെ വിജ്ഞാപനം പരിഗണനയിലാണ്. ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ആവശ്യമായ നിരക്ക് വർധനയിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് ഗതാഗത വകുപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ച നിവേദനങ്ങൾ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കൈമാറുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലത്തിൽ ജില്ലയിൽ 78.79 വിജയശതമാനം. ജില്ലയിൽ 133 സ്കൂളുകളിൽ നിന്നായി 25,137 പേർ പരീക്ഷ എഴുതി. 19,805 വിദ്യാർത്ഥികൾ ഉന്നത പഠനത്തിന് അർഹരായി. 2,506 പേർ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടി. ജവഹർ ബാലഭവനിലെ അവധിക്കാല ക്ലാസുകൾക്ക് സമാപനം. മേയർ AK ഹഫീസ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വയലിൻ, ഗിറ്റാർ, മൃദംഗം, ശാസ്ത്രീയ സംഗീതം, ചിത്രരചന, ലളിത സംഗീതം തുടങ്ങി 14 വിഷയങ്ങളിലായി 300 കുട്ടികൾക്കാണ് പരിശീലനം നൽകിയത്. കലാപരിശീലന തുടർ ക്ലാസുകൾ June 4 ആരംഭിക്കും. ക്ലാസുകൾ പൂർത്തിയാക്കിയ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളുടെ വിതരണവും ചെയ്തു. കരുനാഗപ്പള്ളി തഴവ സർക്കാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ കൊമേഴ്സ് വിഭാഗത്തിലേക്കുള്ള അതിഥി അധ്യാപക അഭിമുഖം 30 രാവിലെ 10 നടത്തും. വിശദ വിവരങ്ങൾക്കായി 04-76-28-64-010 എന്ന നമ്പറിലോ 9188-900-1617 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. കരുനാഗപ്പള്ളി മോഡൽ പോളിടെക്നിക് കോളേജിൽ ഇംഗ്ലീഷ്, കെമിസ്ട്രി, ഫിസിക്സ് വിഭാഗങ്ങളിൽ ലെക്ചർ തസ്തികയിലേക്ക് താൽക്കാലിക ഒഴിവുണ്ട്. യോഗ്യത പറയുന്നത് അതാത് വിഷയത്തിൽ 55% മാർക്കിൽ കുറയാതെ ബിരുദാനന്തര ബിരുദം, UGC, നെറ്റ്, അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളുമായി 3 രാവിലെ 10:30 അഭിമുഖത്തിന് ഹാജരാകണം. വിശദ വിവരങ്ങൾക്കായി 9447-488-348 എന്ന നമ്പറിലോ 8547-00508 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം. മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ കുട്ടികൾക്കായുള്ള പഠന ഉപകരണ കിറ്റ് വിതരണം കടപ്പാക്കട സ്പോർട്സ് ഓഡിറ്റോറിയത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കുന്നു. കള്ള് വ്യവസായ തൊഴിലാളി ക്ഷേമനിധിയിൽ രജിസ്റ്റർ ചെയ്ത് നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരിൽ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളല്ലാത്ത തൊഴിലാളികൾ അവരുടെ പോസ്റ്റ് ഓഫീസ് IPPB അക്കൌണ്ട് വിവരങ്ങൾ, മൊബൈൽ നമ്പർ എന്നിവ June 20 ഓഫീസിൽ അറിയിക്കണമെന്ന് വെൽഫെയർ ഫണ്ട് ഇൻസ്പെക്ടർ അറിയിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111-82-8081.
2: എന്താ ചൂട്, ഒരു AC വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ AC ₹90,000 മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ AC വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ ₹5,000 വരെ ക്യാഷ് ബാക്കും, 5 ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
4: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
5: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തും ജസ്റ്റിസ് ജോയ് മല്യ ബാഗ്ചിയും ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. ദേശീയപാതാ വികസനത്തിനായി ഭൂമി ഏറ്റെടുക്കുന്നതിന് നൽകിയ തുക കടമെടുപ്പ് പരിധിയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യവും ഉന്നയിച്ചു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനത്തിലെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം മറ്റന്നാൾ നടക്കും. June 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിനുമേലുള്ള ചർച്ചയുമുണ്ടാകും. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പിണറായിയിലെ വീട്ടിലുൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ്. CMRL എക്സാലോജി സാമ്പത്തിക ഇടപാട് കേസിലാണ് റെയ്ഡ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കമാണ് ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തുന്നത്. കേസിൽ ED അന്വേഷണം തുടരാമെന്ന ഹൈക്കോടതി ഉത്തരവിന് പിന്നാലെയാണ് നടപടി. മുൻമന്ത്രിയും ബേപ്പൂർ MLA യുമായ PA മുഹമ്മദ് റിയാസിന്റെ വീട്ടിലും ED പരിശോധന നടക്കുകയാണ്. ED റെയ്ഡിൽ CPIM പ്രതിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെയുള്ള ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ലഭിച്ചിട്ടില്ലെന്നും ED പോലീസ് സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ഈ റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു വിവരവും കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ അറിയില്ല. നമ്മളെ ആരും അറിയിച്ചിട്ടുമില്ല, പോലീസ് സഹായം തേടിയിട്ടുമില്ല. അപ്പൊ നമുക്കതിനെപ്പറ്റിയുള്ള ഒരു വിവരങ്ങളും അറിയാത്ത കാര്യമാണ്. കേരളത്തിലെ പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും കൈമാറിയിട്ട് ഞങ്ങൾക്ക് അറിയത്തുമില്ല എന്താ സംഭവം എന്നുള്ളത്.
0: അതേസമയം ED റെയ്ഡ് CPIM ഇടതുപക്ഷത്തെയും തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും ഇത് സമൂഹം തിരിച്ചറിയുമെന്നും CPIM നേതാക്കൾ പ്രതികരിച്ചു. റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢലക്ഷ്യമെന്ന് CPM ദേശീയ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു.
2: കേരളത്തിലെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ SIR പിണറായിക്കും എതിരായിട്ടുള്ള വളരെ ഹീനമായ ഒരു ആക്രമണമായിട്ടാണ് ഈ ED റെയ്ഡിനെ കാണേണ്ടത്. അന്വേഷണത്തിനോട് സഹകരിക്കുന്ന വീണ വിജയന്റെ നിലപാട് തള്ളിക്കളഞ്ഞുകൊണ്ട് രാഷ്ട്രീയമായ നിഗൂഢ ലക്ഷ്യങ്ങളോടുകൂടിയാണ് ഇപ്പോൾ ഈ ED റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ നിയമപരമായി ഇതിൽ സ്വീകരിക്കുന്ന നടപടികളുമായിട്ട് മുന്നോട്ടു പോകും.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG 2026 ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CBI 2 പേരെ കൂടി അറസ്റ്റ് ചെയ്തു. ഇതോടെ കേസിലെ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 13. ലാത്തൂരിലെ ഡോക്ടർ മനോജ് ഷിരൂരെ, പൂനെയിലെ അഭാംഗ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകൻ തേജസ് ഹർഷദ് കുമാർ ഷാ എന്നിവരാണ് പുതിയതായി അറസ്റ്റിലായത്. ഇ ചലാൻ നോട്ടീസുകൾ എന്ന് അവകാശപ്പെടുന്ന വ്യാജ വാട്സ്ആപ്പ് സന്ദേശങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടതായി PIB ഫാക്ട് ചെക്ക് വിഭാഗം അറിയിച്ചു. വ്യാജ പേയ്മെന്റ് ലിങ്കുകളിലൂടെ വാഹനങ്ങൾ ഗതാഗത നിയമലംഘനത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും ട്രാഫിക് ചലാൻ തീർപ്പ് കൽപ്പിച്ചിട്ടില്ലെന്നും അവകാശപ്പെടുന്ന സന്ദേശം വ്യാജമാണെന്നും അത്തരം അജ്ഞാതമോ സംശയാസ്പദമോ ആയ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുതെന്നും സർക്കാർ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്വതന്ത്ര ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62-ാം ചരമവാർഷികം ഇന്ന്. 1964 May 27 പണ്ഡിറ്റ് നെഹ്റു അന്തരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ലോക്സഭാ സ്പീക്കർ ഓം ബിർള തുടങ്ങിയവർ പണ്ഡിറ്റ് നെഹ്റുവിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. ഡൽഹിയിലെ ശാന്തിവനിലെത്തി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ അദ്ദേഹത്തിന്റെ സ്മൃതി മണ്ഡലത്തിൽ പുഷ്പാർച്ചന നടത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ത്യാഗസ്മരണകളുമായാണ് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അല്ലാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
4: ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണകൾ പുതുക്കി നാളെ ഇസ്ലാം മതവിശ്വാസികൾ ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. രാവിലെ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞ് പള്ളികളിലും ഈദ്ഗാഹുകളും ഒത്തുകൂടും. പ്രതികൂല കാലാവസ്ഥ കാരണം കോഴിക്കോട് ബീച്ചിലെ സംയുക്ത ഈദ്ഗാഹ് ഇത്തവണ ഇല്ല. പാളയം മൊഹീദ്ദീൻ പള്ളിയിൽ പെരുന്നാൾ നമസ്കാരത്തിന് ഡോക്ടർ ഹുസൈൻ മടവൂർ നേതൃത്വം നൽകും. നഗരഹൃദയമായ മിഠായി തെരുവിലും പെരുന്നാളിനെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. വസ്ത്രങ്ങൾ, അഹബലങ്ങൾ, ചെരുപ്പുകൾ എന്നിങ്ങനെ വിവിധ ആവശ്യങ്ങൾക്കായി നിരവധി പേരാണ് നഗരത്തിലെത്തുന്നത്.
0: ഗൾഫിൽ ഇന്ന് ബലിപെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിലെ സാത്താന്റെ പ്രതീകമായ ജമ്രകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജമ്രയായ ജമ്രത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഹിറാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രമണിയും. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാർ. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിലാണ് കേന്ദ്ര സർക്കാർ ഇക്കാര്യം വ്യക്തമാക്കിയത്. സ്ഥിതിഗതികൾ ആരോഗ്യ മന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ഒരു റിപ്പോർട്ട്.
5: ബംഗളൂരുവിലെ എപ്പിഡമിക് ഡിസീസസ് ആശുപത്രിയിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതായി അധികൃതർ അറിയിച്ചു. ലോകാരോഗ്യ സംഘടനയുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ആവശ്യമായ എല്ലാ പൊതുജനാരോഗ്യ നടപടികളും സംസ്ഥാന സർക്കാരുകളുമായി ഏകോപിപ്പിച്ച് നടപ്പിലാക്കുന്നുണ്ടെന്നും രാജ്യത്ത് കർശനമായ പരിശോധനയും നിരീക്ഷണവും തുടരുന്നുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. അതേസമയം ജനങ്ങൾ പരിഭ്രാന്തരാക്കേണ്ടതില്ലെന്നും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കരുതെന്നും കൃത്യമായ വിവരങ്ങൾക്കായി ഔദ്യോഗിക സ്രോതസ്സുകളെ മാത്രം ആശ്രയിക്കണമെന്നും സർക്കാർ നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. ജയിക്കുന്നവർ 2-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. IPL 1-ാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസിനെ 92 റൺസിന് പരാജയപ്പെടുത്തി റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ പ്രവേശിച്ചിരുന്നു. വിനോദസഞ്ചാര സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി മുഖ്യ വിനോദസഞ്ചാര കേന്ദ്രമാക്കി കൊല്ലത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ മുൻഗണന നൽകുന്നതെന്ന് ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് കൊല്ലത്ത് ദൂരദർശൻ വാർത്തകൾക്ക് നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത ശരിവച്ച് സുപ്രീംകോടതി. സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പുകളുടെ ഭരണഘടനാപരമായ അനിവാര്യതയാണ് SIR ഉയർത്തിപ്പിടിക്കുന്നതെന്ന് സുപ്രീംകോടതി. മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. CMRL കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വസതി ഉൾപ്പെടെ 12 കേന്ദ്രങ്ങളിൽ ED റെയ്ഡ് പുരോഗമിക്കുന്നു. മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയെന്ന് ദേശീയ സമുദ്ര പഠന ഗവേഷണ കേന്ദ്രം. കേരള തമിഴ്നാട് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ എലിമിനേറ്ററിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് ഇന്ന് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
6: ആകാശവാണി.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കർ അഞ്ചംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്കു പടിഞ്ഞാറൻ കാലവർഷം രണ്ടു ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ വിശദമായി. മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു സിക്കിമിലെത്തി. മോശം കാലാവസ്ഥയെ തുടർന്ന് രാഷ്ട്രപതിയുടെ നാഥുല പാസ് സന്ദർശനം റദ്ദാക്കി. സിക്കിം സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ശ്രീമതി ദ്രൌപദി മുർമു പങ്കെടുക്കും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നൌലേക്കറാണ് അഞ്ചംഗ സമിതിയുടെ അധ്യക്ഷൻ. അനധികൃത കുടിയേറ്റം ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ ഉണ്ടാകുന്ന ജനസംഖ്യാപരമായ മാറ്റങ്ങൾ രാജ്യത്തിന്റെയും വർത്തമാനകാലത്തിനും ഭാവിക്കും വെല്ലുവിളി ഉയർത്തുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു. ദേശസുരക്ഷ, ക്രമസമാധാനം, ജനസംഖ്യാപരമായ മാറ്റങ്ങൾ, ഗോത്രവർഗ സംരക്ഷണം എന്നിവ വിലയിരുത്തി സമിതി കൃത്യമായ പരിഹാര മാർഗ്ഗങ്ങൾ സമർപ്പിക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. രാജ്യത്ത് ഇതുവരെ എബോള കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും അധികൃതർ അറിയിച്ചു. സ്ഥിതിഗതികൾ ആരോഗ്യമന്ത്രാലയം അതീവ ജാഗ്രതയോടെ നിരീക്ഷിച്ചു വരികയാണ്. ബംഗളൂരുവിൽ എബോള സംശയത്തെ തുടർന്ന് നിരീക്ഷണത്തിലായിരുന്ന ഒരാളുടെ പരിശോധനാ ഫലം നെഗറ്റീവായതിനാൽ രാജ്യം എബോളയെ നേരിടാൻ പൂർണ്ണ സജ്ജമാണെന്നും ആരോഗ്യമന്ത്രാലയം വ്യക്തമാക്കി. ആഗോളതലത്തിൽ ഇന്ത്യൻ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിലും മികച്ച സംഭാവനകൾ നൽകുന്നതിലും പ്രവാസികൾക്ക് നിർണായക പങ്കുണ്ടെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. കാനഡയിലെ ടൊറന്റോയിൽ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ വ്യാപാരം, നിക്ഷേപം, നവീകരണം തുടങ്ങിയവയിലെ അവസരങ്ങൾ വർദ്ധിക്കുന്നതായും ശ്രീ പീയൂഷ് ഗോയൽ പറഞ്ഞു.
1: Free trade agreement, of course, will help with reducing barriers to trade, tariff and non-tariff. We will achieve a very good, fair, equitable and balanced agreement, which will define the roadmap as the two economies power on.
0: ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണയത്തിനായി ഉപയോഗിക്കുന്ന ഓൺസ്ക്രീൻ മാർക്കിംഗ് സംവിധാനത്തിൽ പിഴവുകൾ സംഭവിച്ചിട്ടില്ലെന്ന് CBSE. പോർട്ടലിലെ സുരക്ഷാ സംവിധാനങ്ങൾ സുതാര്യവും കാര്യക്ഷമവുമാണെന്നും ബോർഡ് അറിയിച്ചു. യഥാർത്ഥ മൂല്യനിർണയ പ്രവർത്തനങ്ങൾക്കായി വിന്യസിച്ചിരിക്കുന്ന പോർട്ടലിൽ സുരക്ഷാ ലംഘനങ്ങളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്ന് CBSE വ്യക്തമാക്കി. നീറ്റ് UG പരീക്ഷാ പേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് രണ്ടുപേരെ കൂടി CBI അറസ്റ്റ് ചെയ്തു. ലാത്തൂർ സ്വദേശിയായ ഡോക്ടർ മനോജ് ഷിരൂരെയും പൂനെ ആസ്ഥാനമായുള്ള ഡോക്ടർ അഫാങ് പ്രഭു മെഡിക്കൽ അക്കാദമിയിലെ ഫിസിക്സ് അധ്യാപകനായ തേജസ് ഹർഷത് കുമാർ ഷായുമാണ് അറസ്റ്റിലായത്. 13 പേരാണ് ഇതുവരെ പിടിയിലായത്. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകി. നോർത്തേൺ റെയിൽവേക്ക് കീഴിലുള്ള സോനിപത് ജിൻ പാതയിലാണ് പരമാവധി 75 km വേഗതയിൽ ഓടുന്ന 10 കോച്ചുകളുള്ള ഡെമു ട്രെയിൻ സർവീസ് നടത്തുക. ഗേറ്റ് സ്കോറുകൾ അടിസ്ഥാനമാക്കി ഇന്ത്യൻ എയർഫോഴ്സിലെ ഓഫീസർ കേഡറിലുള്ള ടെക്നിക്കൽ ബ്രാഞ്ചിലേക്ക് പുതിയ റിക്രൂട്ട്മെന്റ് പദ്ധതി പ്രഖ്യാപിച്ചു. ഗേറ്റ് സ്കോറുള്ള ഉദ്യോഗാർത്ഥികളെ നേരിട്ട് എയർഫോഴ്സ് സെലക്ഷൻ ബോർഡ് പരിശോധനയ്ക്കു വേണ്ടി ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമെന്ന് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഈ പദ്ധതി പ്രകാരം യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ എയർഫോഴ്സ് കോമൺ അഡ്മിഷൻ ടെസ്റ്റ് ഉൾപ്പെടെയുള്ള പ്രാഥമിക എഴുത്തു പരീക്ഷ എഴുതേണ്ടതില്ല. മെറിറ്റ് അടിസ്ഥാനത്തിലായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 18001178 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIR_News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR_News_TVM ഹാൻഡിലും ലഭ്യമാണ്.
0: മുഖ്യമന്ത്രി VD സതീശൻ ഇന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായും മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയെക്കുറിച്ച് പ്രധാനമന്ത്രിയെയും ധനമന്ത്രിയെയും ധരിപ്പിച്ച് മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ വികസനത്തിന് കേന്ദ്ര സഹകരണം തേടി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ് തുടരുന്നു. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും CMRL ഓഫീസിലുമടക്കം 10 ഇടങ്ങളിലാണ് പരിശോധന നടക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: ഇന്ന് രാവിലെ 6 മണിയോടെ ആരംഭിച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന ഇപ്പോഴും തുടരുകയാണ്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 10 കേന്ദ്രങ്ങളിൽ ഒരേ സമയത്താണ് പരിശോധന നടക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തുവിട്ടിട്ടില്ല. എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ടിനെതിരെ കേരള ഹൈക്കോടതിയിൽ ഉണ്ടായിരുന്ന ഒരു കേസ് ഇന്നലെ തള്ളിയിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ കമ്പനിയിലെ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത്. അതിനിടെ CPM പ്രവർത്തകർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികൾക്കെതിരെ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.
0: ED നീക്കത്തിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും പ്രധാനമന്ത്രിയെ മുഖ്യമന്ത്രി സന്ദർശിച്ചത് സ്വാഭാവിക നടപടി മാത്രമാണെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു.
4: അല്ല, ഞങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു അറിവുമില്ല, ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല, കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ല, അവർ കേന്ദ്ര സേനകളുടെ സഹായമാണ് തേടിയിട്ടുള്ളത്. ഞാൻ DGP സംസാരിച്ചു, ഹോം സെക്രട്ടറിയായിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വിവരവും ലഭിച്ചിട്ടില്ല. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല. എന്താണ് ഇപ്പൊ CMന് വേണ്ടി മുഖ്യമന്ത്രിയായി ചാർജെടുത്ത ശേഷം ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയെ കാണുന്നത് ആവശ്യമായ കാര്യമല്ല, കേരളത്തിന്റെ ആവശ്യമല്ല. പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോ എത്രയോ തവണ പോയി കണ്ടു. അതൊക്കെ റൊട്ടീനായിട്ടുള്ള ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അത് ഇതുമായിട്ട് എന്തിനാ കൂട്ടിക്കുഴയ്ക്കുന്നത്?
0: രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. ആവശ്യത്തിന് വെള്ളം കുടിക്കണമെന്നും വീടിന് പുറത്തിറങ്ങുമ്പോൾ വെള്ളം കൈവശം കരുതണമെന്നും കഠിനമായ വെയിലത്ത് പുറത്തിറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കേരളത്തിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം 1-2 ദിവസം കൂടി വൈകാൻ സാധ്യത. കാലവർഷം ചൊവ്വാഴ്ച എത്തുമെന്നായിരുന്നു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത്. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ പലയിടത്തും ഇന്ന് കടലാക്രമണത്തിന് സാധ്യതയുണ്ട്. തമിഴ്നാട്, കന്യാകുമാരി, ശ്രീലങ്കൻ തീരങ്ങളിലും ഗൾഫ് ഓഫ് മാന്നാർ, ബംഗാൾ ഉൾക്കടൽ മേഖലകളിലും ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാംമത വിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യ പുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ ശ്രമിച്ചതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഹജ്ജ് കർമ്മത്തിന്റെ 3-ാം ദിനമായ ഇന്ന് ഹാജിമാർ മിനായിൽ പിശാജിന്റെ പ്രതീകമായ ജംറകൾക്ക് നേരെയുള്ള ആദ്യ കല്ലേറ് കർമ്മം നിർവഹിച്ചു. ഏറ്റവും വലിയ ജംറയായ ജംറത്തുൽ അക്ബയിലാണ് ആദ്യ കല്ലേറ് കർമ്മം. ബലിയർപ്പണം നടത്തിയ ശേഷം മക്കയിലെത്തി കഅബ പ്രദക്ഷിണവും മുടിമുറിക്കലും നിർവഹിച്ച ശേഷം ഇഹ്റാം വേഷം മാറി തീർത്ഥാടകർ പുതുവസ്ത്രം അണിയും. പ്രധാന വാർത്തകൾ വീണ്ടും. അസ്വാഭാവികമായ ജനസംഖ്യാ വ്യതിയാനം പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ച് കേന്ദ്ര സർക്കാർ. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് പ്രകാശ് പ്രഭാകർ നാലേക്കർ 5-അംഗ സമിതി അധ്യക്ഷൻ. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധ്യത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ ചട്ടവിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. രാജ്യത്ത് എബോള ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് കേന്ദ്ര സർക്കാർ. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും ആരോഗ്യമന്ത്രാലയം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് റെയ്ഡ്. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. രാജ്യത്തെ ആദ്യ ഹൈഡ്രജൻ തീവണ്ടിക്ക് അനുമതി നൽകി റെയിൽവേ മന്ത്രാലയം. കേരളത്തിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം രണ്ട് ദിവസം കൂടി വൈകും. സംസ്ഥാനത്തിന്റെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണ സാധ്യത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.

0: കോഴിക്കോട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെ ജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മാൾ, കരുനാഗപ്പള്ളി.

0: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീംസ് മാൾ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: ആർച്ചറിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എന്റെ റേഡിയോ 91.2.

0: കുട്ടിയെ ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

എത്ര നാളായിട്ട് ഞാൻ പുള്ളിയുടെ പുറകെ നടക്കുന്നു. എനിക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാ. എനിക്ക് ഏറ്റവും ഇഷ്ടം നിന്റെ ഈ കണ്ണിൽ മാറുക. അമ്പിളി, അത് നോക്കണ്ട, അതിനകത്തൊന്നുമില്ല, ഞാൻ അയച്ചതാ.

0: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
1: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
0: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: ഹൃദയത്തുടിപ്പിന്റെ താളമായി ഒഴുകിയെത്തുന്ന ഗാനങ്ങൾ, ഇത് എന്റെ റേഡിയോ 91.2.

0: അവൾ മുട്ട എഴുതാണ്ട. ഇനി അവൻ ആ മുട്ട എടുത്ത് കൊമളെ കൊണ്ടുവെക്കും. കൊറേ കുട്ടികളുണ്ടാവും. പിന്നെ അവര് സന്തോഷത്തോടെ ഒരു കുടുംബമായി ജീവിക്കും.
1: കൊള്ളാലോടാ, ആരാണ് നിന്നോട് വലിയ വർത്തമാനമൊക്കെ പറഞ്ഞു തന്നെ?
0: ശ്രീവാചന അമ്മച്ചി.

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: You're listening to Enter Radio 91.2.

0: പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24-ാം വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
2: എയർ കണ്ടീഷൻ KG റിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
1: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ LD Radio 91.2.

0: അറ്റം പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: സ്റ്റേ ട്യൂൺ, എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഈ ഒരു ദിവസത്തിന്റെ മുഴുവൻ തിരക്കുകളിലും ഓടി നടന്ന ഇനി മനസ്സിനും ശരീരത്തിനും ചെറിയൊരു വിശ്രമമാവും. ഈ ഒരു സായനത്തിൽ ഓർമ്മകളെ തഴുകിയും മനസ്സിനെ ശാന്തമാക്കിയും ചില മനോഹര ഗാനങ്ങളിലൂടെ നമ്മൾ എത്തുകയാണ്. ഓരോ പാട്ടിനും ഓരോ കഥകളുണ്ട്, ഓരോ വരികൾക്കും ഓരോ വികാരങ്ങളുണ്ട്. ആ വികാരങ്ങളോടെ ഇന്ന് നമുക്ക് ഒരുമിച്ച് ഒരു യാത്ര ചെയ്യാം. യെസ്, ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെയുള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്ത് തരാനായിട്ട് അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700092. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. അപ്പോൾ നിങ്ങളുടെ കോളുകൾക്കായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്.

0: വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ് എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. ഇന്ന് കൂടെയുള്ളത് അർജൻ നിതിനാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ട മൂന്ന് പാട്ടുകൾ എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലെ പാട്ടുകളാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കണമെങ്കിൽ വേഗം തന്നെ വിളിച്ചോളൂ എൻട്രിയുടെ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചിരിയിലേക്ക്. അതിനായിട്ടുള്ള നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? സുനിൽ ചേട്ടൻ. എവിടുന്നാണ് വിളിക്കുന്നത്?
1: പുതിയകാവിൽ
0: നിന്ന്. ചായ കുടിച്ചോ ചേട്ടാ? ആണല്ലേ. ഇന്ന് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
1: നരനാത്ത.
0: ഏത് പാട്ട്? ശൂരം പടയുടെ ചെമ്പട കുട്ടി. ആ പാട്ട് വേണം അല്ലേ? ഇന്ന് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ? എല്ലാവർക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം അല്ലേ? ഓക്കെ, അപ്പോൾ ചായ കുടിച്ചുകൊണ്ട് ഈ മനോഹരമായിട്ടുള്ള പാട്ട് ആസ്വദിച്ചുകൊണ്ട് ചായ കുടിക്കുക
1: കേട്ടോ.
0: ഓക്കെ, ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഗുഡ് ഈവനിംഗ് എൻ്റെ റേഡിയോ. എൻ്റെ റേഡിയോ നിലയങ്ങൾക്കും നമ്മുടെ പ്രിയ കൂട്ടുകാർക്കും ബക്രീദ് ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ ഗാനമഞ്ചിയിൽ കാണാക്കിനാവ് സിനിമയിൽ ഏഴാം ബഹറിന്റെ മാനത്തുതിക്കണ പുന്നാര പൊന്നമ്പിളി എന്ന ഗാനം കേൾപ്പിക്കുമോ എന്ന് PV മുഹമ്മദ് ചേട്ടൻ ചോദിച്ചിരിക്കുകയാണ് വടക്കേ വാവനൂരിൽ നിന്നും. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം.

0: പൊന്നേ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
2: ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
5: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
4: അപ്പൊ പഴയ ചോയ്സോ?
5: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
4: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
5: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
4: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
5: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
4: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
6: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
7: ഒരു നല്ല പാട്ട് കേൾക്കുമ്പോൾ മനസ്സിന് കിട്ടുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയാണല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കൂടി ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അപ്പോൾ ഇതേപോലെ സന്തോഷം കിട്ടാനായിട്ട് നിങ്ങൾ വേഗം തന്നെ ഗാനമഞ്ചിലേക്ക് വിളിക്കൂ. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പിയോം ഗാനമഞ്ചിരിയാണ്. വിളിക്കണ നമ്പർ 9544-7001912. അപ്പോൾ വേഗമായിക്കോട്ടെ, നിങ്ങളുടെ ഡെഡിക്കേഷൻസൊക്കെ വേഗം പറഞ്ഞോളൂ. ഇതിലേക്ക് മെസ്സേജ് വായിക്കാം. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? സതീഷണ്ണൻ. എവിടെ നിന്ന്? പന്മനയിൽ
8: നിന്നും.
7: അമ്പലത്തിനടുത്താണോ?
8: അതിനടുത്ത്.
7: ചേട്ടാ ചായ കുടിച്ചോ?
8: ചായ കുടിച്ച് ഇങ്ങനെ നല്ലൊരു അന്തരീക്ഷം ഇല്ലായിരുന്നു. പണിയുണ്ടായിരുന്നു, വെച്ച് നേരത്തെ തീർന്നു. അങ്ങനെ വന്ന് അങ്ങനെ പാട്ട് കേട്ടോണ്ടിരിക്കുവായിരുന്നു.
7: ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് കേക്കണ്ടേ?
8: ഈ കേളി സിനിമയിലെ താരം വർത്തനാടി നോക്കി എന്നുള്ള പാട്ട്.
7: മനോഹരമായിട്ടുള്ള പാട്ട്. ഇതാർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ചേട്ടാ?
8: ഡെഡിക്കേഷൻ പറയുന്നത് നമ്മുടെ പുതിയ മുഖ്യമന്ത്രി വീട്ടിൽ സതീശന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാ. നമ്മള് പത്രത്തിൽ കൂടെ അറിഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് വേണ്ടി കേട്ടു പോലോ കേട്ടില്ല പോലോ.
7: ഡെഡിക്കേഷൻ നമ്മുടെ അല്ലേ?
8: നമ്മുടെയാണ്.
7: അപ്പൊ നമ്മുടെ മന്ത്രിക്ക് വേണ്ടി നമ്മൾ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
8: ഓക്കെ, താങ്ക് യു.
7: ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, എന്റെ റേഡിയോ, ഗുഡ് ഈവനിങ്. ഞാൻ ഷേർലി ചെറോം പാനായക്കുളം നിന്നും. ഫിലിം വില്ലാളി വീരൻ സോങ് എന്റെ മനസ്സിൻ ചിപ്പിയിൽ എന്നോ ഈ പാട്ട് പിറന്നാൾ ആഘോഷിക്കുന്ന എന്റെ ഹസ്ബൻഡ് ജെറോമിന് വേണ്ടി വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഷേർലി ചേച്ചിക്കും ജെറോം ചേട്ടനും വേണ്ടി കേൾക്കാം.

0: ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കുട്ടിയത്തിൽ. ലുലു ബാക്ക് ടു സ്കൂൾ, അപ്പോ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: നല്ല മനോഹരമായുള്ള പാട്ടും വർത്തമാനവും ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിയിലേക്ക് നിങ്ങൾക്ക് ഇതേപോലെ വിളിക്കാൻ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ടും ഡെഡിക്കേഷൻസ് പറയാനായിട്ടും മെസ്സേജ് രൂപേണയും നമുക്ക് അയക്കാം. അപ്പോൾ അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700902. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. ഹലോ
1: ഹലോ,
0: നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: അങ്കിത.
0: അങ്കിത എവിടുന്നാ വിളിക്കുന്നേ?
1: ക്ലാപ്പനെ
0: നിന്ന്. അങ്കിത പഠിക്കുവാണോ? ഓ, ഇനി പുതിയ സ്കൂളിലോട്ട് പോവാണല്ലേ. ബാഗും ഒക്കെ വാങ്ങിച്ചോ? ബാഗും ഡ്രസ്സും ഒക്കെ. മോക്ക് ഇന്ന് ഏത് പാട്ടാ വേണ്ട ഇന്ന്? വാഴ ട്യൂനേതാ പാടല്ലേ. ഓക്കെ, ഇത് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ? ചേച്ചിയുടെ പേരെന്താ?
1: അനിഷ്ക.
0: അനിഷ്ക, ആ മോള് ഈ പാടൊന്ന് പാടുവോ മാമന് വേണ്ടി? പാട്. ആ എന്നാ പാട്.
1: അത്രേ ഉള്ളൂ.
0: ആ ഇത്ര മതി മതി മതി, മാമൻ ബുദ്ധിമുട്ടിക്കുന്നില്ല. ഓക്കെ, നമുക്ക് ഈ പാട്ട് വെച്ചു തരാം കേട്ടോ. ഓക്കെ ശരി. യെസ്, നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ കൊല്ലത്തു നിന്നും വിനുവാണ്. എനിക്ക് നായകൻ എന്ന തമിഴ് മൂവിയിലെ തെൻപാണ്ടി സേവയിലെ എന്ന സോങ് പ്ലേ ചെയ്ത് തരുമോ എന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: സംഗതി നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. എൻട്രോഡിയൻ 1.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിൽ. നിങ്ങൾക്കും ഇതേപോലെ വിളിക്കാം, ഇഷ്ടപ്പെട്ട പാട്ടുകൾ ചോദിക്കാം, ഡെഡിക്കേഷൻസ് പറയാം, മെസ്സേജിലൂടെ അയക്കാം. അപ്പോൾ അതിനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളാനായിട്ടുള്ള നമ്പർ ഇതാണ്: 9544700912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്ക് കോൾ ഉണ്ട്, ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ
0: വിജയൻ. ചേട്ടാ, എങ്ങനെ പോകുന്നു? സുഖമാണോ? ഈ തയ്യലിടയ്ക്ക് നമ്മളെ വിളിക്കാൻ സമയം കിട്ടുന്നുണ്ടോ? കാരണം സ്കൂൾ ഉറപ്പ് ഇങ്ങനെ വരികയാണ്. അതിലൂടെ വലിയ പെരുന്നാള് ചാകരയാണല്ലേ? ചാകരയാണല്ലേ?
1: രണ്ടുമൂന്ന് പേര് കടയിലൊക്കെ ഉണ്ട്.
0: ആണല്ലേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചേട്ടന് വേണ്ടത്? വിജയ ചേട്ടന് വേണ്ടത്
1: എനിക്ക് പൊന്നാവണി വെട്ടം എന്നുള്ളത്. പൊന്നാവണി വെട്ടം,
0: പൊന്ന സിനിമയുടെ പേര് പറയൂ.
1: അത് അറിയില്ലല്ലോ.
0: ആരുടെ പടമാണെന്ന് അറിയാവോ?
1: അറിയത്തില്ല, ഞാൻ ഈ പാട്ട് കേൾക്കുമ്പോഴേ സെലക്ട് ചെയ്ത് വെക്കുന്ന.
0: ആണല്ലേ? ഓരോ പാട്ട് കേൾക്കുമ്പോഴേക്കും നോക്കി വെച്ചേക്കല്ലേ. മുഖചിത്രം എന്ന സിനിമയിലെ ജയറാം, സിദ്ദീഖ് ഇവരെല്ലാരും അഭിനയിച്ച ഒരു പടമാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ഇതാരും ഡെഡിക്കേഷൻ ഉണ്ടോ
1: ചേട്ടാ?
0: ഡെഡിക്കേഷൻ ഉണ്ടോ? ഡെഡിക്കേഷൻ
1: ഡെഡിക്കേഷൻ
0: ആർക്കാണ് ഡെഡിക്കേഷൻ?
1: രണ്ടുമൂന്ന് പേരുണ്ട്. നമ്മുടെ ഈ പെരുന്നാളുകാരൻ
0: പറഞ്ഞോ പറഞ്ഞോ.
1: അവര് ഡ്രസ് വാങ്ങിക്കാൻ വന്നതേ.
0: അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഇന്ന് നമ്മുടെ ഡെഡിക്കേഷൻ അല്ലേ?
1: ഇവന്റെ ബാക്കി എല്ലാവർക്കും
0: റേഡിയോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ, ശരി.
1: ഓക്കെ,
0: അപ്പോൾ ദാസേട്ടൻ പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ് നമ്മൾക്ക് വിജയൻ ചേട്ടൻ നമ്മളോട് ചോദിച്ചത്. അപ്പോൾ വിജയന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹോ ജയങ്കി ബെല്ലെ ബെല്ലെ എന്ന സോങ് വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഷിയാസ് ആണ് കായംകുളം നിന്നും ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഷിയാസിന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഇത് റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർ ജെ നിതിനാണ്. നിങ്ങൾക്ക് ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കണ നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ, നിങ്ങൾ ഡെഡിക്കേഷൻസും പറഞ്ഞോളൂ. അപ്പോൾ വേഗം ആയിക്കോട്ടെ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, കോളിലേക്ക് പോകാം. ഹലോ
1: ഹലോ
0: ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? അതെ അതെ, നിതിനാണ്. എങ്ങനെയുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ? വലിയ പെരുന്നാളിന്റെ വിശേഷം എന്തൊക്കെയാണ്?
1: വലിയ
0: പെരുന്നാളൊക്കെ എല്ലാവരും വിളിച്ചിരിക്കണ്ടല്ലേ. അപ്പോൾ നാളെ ഞങ്ങൾ ഫുഡൊന്നും കൊണ്ടുവരത്തില്ല. നാളെ ഞങ്ങൾ എല്ലാരും അവിടെ എത്തിയിരിക്കും. സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഏത് പാട്ടാണ് ഗാനമഞ്ചിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ആ മനസ്സിലായി മനസ്സിലായി മനസ്സിലായി. മാനത്തെ മണിച്ചിത്രത്തെ അല്ലേ ആ പാട്ടല്ലേ? പാട്ടുണ്ട്, എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ പാട്ട് ഇന്ന് ആർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ആ പാട്ട്? എല്ലാവർക്കും വേണ്ടി. ഓക്കെ, എല്ലാവർക്കും വേണ്ടി നമ്മൾ ആ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ ശരി. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് 2020 എന്ന പടത്തിൽ ശങ്കർ മഹാദേവനും ജോത്സന എന്നിവർ പാടി മനോഹരമാക്കിയ ഓ പ്രിയ എന്ന പാട്ട് വേണം എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: വിശുദ്ധിയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയുമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
5: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങളെല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടംപോലെ.
4: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
8: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
9: പിന്നെ തീർച്ചയായും വാങ്ങണം.
8: എവിടെ നിന്ന് വാങ്ങാനാ?
9: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
8: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജീവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
9: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
10: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
11: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
10: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
12: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
13: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളും.

0: യെസ് നമ്മൾ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. നിങ്ങൾക്കും ഇതേപോലെ ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ, മെസ്സേജ് അയക്കൂ. അതിനായിട്ടുള്ള നമ്പർ ഇതാണ്, 9544700912. വേഗമായിക്കോട്ടെ, ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ സംസാരിക്കാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, നിതിനാണോ?
0: അതെ, നിതിനാണ്, നിതിനാണ്.
1: ഇത് ഞാൻ അനിൽ കുമാർ, കരുനാഗപ്പള്ളി ഒറ്റമുക്ക്.
0: ആ, പറഞ്ഞോളൂ ചേട്ടാ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ?
1: ജീവിതമൊക്കെ ഇങ്ങനെ പോകുന്നൊരു
0: സുഖമായിട്ട് പോകുന്നല്ലേ?
1: സുഖമായിട്ട്
0: ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ ഗാനമഞ്ജരിയില്?
1: ഗാനമഞ്ജരിയില് നമ്മുടെ രണ്ട് സുഹൃത്തുക്കൾ ആവശ്യപ്പെട്ട എന്നോട് എന്റെ പൊന്ന് തമ്പുരാൻ എന്ന സിനിമയിലെ ആ രാഗം ഒരു പാട്ടേ ഉള്ളത്, ആ പാട്ട് വേണമെന്ന് പുള്ളിക്കാരന്മാർ രണ്ടുപേരും
0: പറഞ്ഞേക്കുന്നു. ഓക്കെ, അപ്പോൾ ഫ്രണ്ടിന്റെ പേര് പറയൂ, അങ്ങനെ നമുക്ക് അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാലോ.
1: അത് തന്നെ, അത് അനിൽ തൊടിയൂര്, രാജീവ് കരുനാഗപ്പള്ളി. അവർക്ക് ഇവിടെ കടയുണ്ട്, നമ്മുടെ എസ്ആർഎസിന്റെ ബാക്ക്, ചെറിയൊരു കച്ചവടം. അപ്പൊ അവര് ആവശ്യപ്പെടുക, എന്നോട് പറഞ്ഞു പോലെ പറയണേ.
0: അപ്പൊ അനിൽ ചേട്ടനും രാജീവ് ഏട്ടനും വേണ്ടി നമുക്ക് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം
1: കേട്ടോ.
0: ഓക്കെ, ശരിയാണ്. യെസ്, നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് നിതിൻ, ഞാൻ രതീഷ്. എനിക്ക് വിയറ്റ്നാം കോളനി എന്ന സിനിമയിലെ പതിരവായി നേരം പനിനീർക്കുളിരമ്പിളി എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചേട്ടൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം

0: സ്വരം പാടൂ.
1: മാ പാദവ മാമ ഗാമഗ ഗ
0: ശരി, ഇനി ഹമ്മിംഗ് ആയി പാടൂ.

0: മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നൽകാതെ അഡ്മിഷനായി വിളിക്കുക 9496124815 9496161815.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
6: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
5: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് വിറച്ചി എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
6: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
5: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: ാണ് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. ഗാനമഞ്ചരിലേക്ക് എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ഇതേപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളായി കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കേണ്ട നമ്പർ 95744700912. ഒരു കോൾ നമ്മൾ എപ്പോഴേ വിളിച്ചോണ്ടിരിക്കുകയാണ്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഹലോ,
1: നമസ്കാരം.
0: എങ്ങനെയുണ്ട്? എന്തോ കേട്ടില്ല,
1: നമ്മളെ കഴിഞ്ഞ തവണ എന്നെ വന്നപ്പോ കണ്ണുനീരുമായിട്ട് പോകുന്ന പറഞ്ഞ ഒരു പാട്ടുണ്ടല്ലേ, ബോംബുണ്ടോന്ന്. അത് എനിക്ക് അത്ര ചിത്രം കണ്ടില്ല. കരാമുണ്ട
0: പാട്ട്
1: കരഞ്ഞു പോകും.
0: ആ പാട്ടാണോ ഇന്ന് വേണ്ടേ?
1: എനിക്ക്
0: ആ പാട്ട് വേണം. സുഖമായിട്ട് പോകുന്നു.
1: ചായ
0: കുടിച്ചോ? ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ചായ കുടിച്ചോ? ആണല്ലേ. അപ്പോൾ ഈ പാട്ട് കേട്ടോണ്ട് ഇനി പോയി ചായ എടുത്തു കേട്ടോ. ആണല്ലേ, പാട്ട് ഇപ്പൊ വന്നോളൂ, ഇപ്പൊ വരും പാട്ട്.
2: ഹലോ,
0: ഹലോ, പറഞ്ഞു ചേട്ടാ.
2: ഞാനേ ചിന്തക്ക് ഇരുന്നത് കേട്ടോ, അമ്മ പറഞ്ഞ കേട്ടോ. ആ ഭയങ്കര സങ്കടം, പിന്നെ സുഖമില്ല കട്ടിക്ക്. അതുകൊണ്ട് പിന്നെ എന്തൊരു പാട്ട് വേണം പറയാൻ ചേട്ടൻ, എനിക്ക് അറിയാൻ
0: വയ്യാതെ. പാട്ടാണ് അപ്പോൾ ആ പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. ചേട്ടന് കേട്ടോണ്ടിരിക്കൂ, നമുക്ക് ഇപ്പൊ ആ പാട്ട് കേൾക്കാം. ഓക്കെ, ശരി ചേട്ടാ. എന്നാ ഇത് അതിനോടൊപ്പം ഒരു മെസ്സേജും കൊണ്ട്. ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്ന് മാധുരിയാണ്. എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ നേരുന്നു. എനിക്ക് മഹാനഗരം എന്ന സിനിമയിലെ എന്നും ഒരു പൗർണമിയെ എന്ന സോങ് പ്ലേ തരുമോന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒ എൻ വി സാറിന്റെ വരികൾക്ക് കെ എസ് ചിത്ര ചേച്ചി പാടി മനോഹരമാക്കിയ ഒരു പാട്ടാണ്. അപ്പോൾ മാധുരി ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ഡെയിലി ത്രീ സ്മാൾ കുട്ടിയത്തിൽ ലുലു ബാക്ക് ടു സ്കൂൾ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ.
5: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ഇത് എന്റെ റേഡിയോ 91.2 രശ്മിയ പ്യൂം ഗാനമഞ്ജരിയാണ്. നമ്മൾ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചുള്ള സമയം ഇങ്ങനെ അതിക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? അപ്പൊ ശശിയാണ്, ഏത് പാട്ടാണ് ഇന്ന് വേണ്ടേ ഗാനമഞ്ജരിയില്?
8: എനിക്ക് വർഷങ്ങൾ പോലാത്ത ഇലവഴി ചിത്രം.
7: സിനിമയുടെ പേര് ഒന്നുകൂടെ ഒന്ന് പറയുമോ?
8: വർഷങ്ങൾ പോയതറിയാതെ.
7: വർഷങ്ങൾ പോയതറിയാതെ ലാലേട്ടന്റെ പടമാണോ?
8: അല്ലല്ല, ലാലേട്ടന്റെ പടമാണ്. അതിനകത്ത് ഇലവഴി ചിത്രത്തിലുള്ള പാട്ട്.
7: ഓക്കെ ചേട്ടാ, ആ പാട്ട് എന്തായാലും വെച്ചുതരാം കേട്ടോ. ഇതാർക്കും ഡെഡിക്കേഷൻ ഉണ്ടോ ആ പാട്ട്? വൈഫിന്റെ പേര് പറ
8: പറു
7: സിന്ധു. അപ്പോൾ ശശി ചേട്ടനും സിന്ധു ചേച്ചിക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ ശരി ചേട്ടാ.

നമ്മളങ്ങനെ വീണ്ടും ഇവിടെ തിരികെയെത്തിയിരിക്കുകയാണ്. ഇത് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെച്ച് തന്നും, നിങ്ങളോട് കാര്യം പറഞ്ഞൊക്കെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് സമയം ഇങ്ങനെ കഴിഞ്ഞു, വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കൂ ഇത് എൻ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് സിപിഐഎം. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് ബിജെപി. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും. കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് പിഡിഎസ് പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭാ യോഗ തീരുമാനം. ഇതിനായി 25,530 കോടി രൂപയുടെ കേന്ദ്രവിഹിതം അനുവദിക്കും. സംസ്ഥാനങ്ങൾക്കിടയിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കൈമാറ്റം ഫലപ്രദമാക്കുന്നതിനും പൊതുവിതരണ സംവിധാനത്തിന്റെ നവീകരണത്തിനും പദ്ധതി സഹായകമാകുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നിർമ്മൽ, ആശ, സാക്ഷം എന്നീ 3 പ്രധാന എഐ അധിഷ്ഠിത സംവിധാനങ്ങൾ ാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ നിയമസാധുത സുപ്രീംകോടതി ശരിവച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടിക്രമങ്ങൾ 1950 ജനപ്രാതിനിധ്യ നിയമത്തിനും 1960 വോട്ടർ രജിസ്ട്രേഷൻ ചട്ടങ്ങൾക്കും വിരുദ്ധമാണെന്ന വാദം കോടതി തള്ളി. ബീഹാറിൽ SIR നടത്തുന്നതിനായി കഴിഞ്ഞ വർഷം ജൂണിൽ കമ്മീഷൻ പുറപ്പെടുവിച്ച വിജ്ഞാപനത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഉൾപ്പെട്ട ബെഞ്ചിന്റെ വിധി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ വിവിധയിടങ്ങളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് പരിശോധന നടത്തി. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്ടിലും കണ്ണൂരിലെ വസതിയിലും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടുള്ള വീട്ടിലും CMRL ഓഫീസിലുമാണ് പരിശോധന നടന്നത്. എന്നാൽ റെയ്ഡിൽ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്ന് ഇഡിയുടെ രേഖകളിൽ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം റെയ്ഡിന് പിന്നാലെ വിവിധയിടങ്ങളിൽ CPIM പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. പരിശോധനയ്ക്ക് ശേഷം പുറത്തിറങ്ങിയ ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാഹനങ്ങൾ പ്രവർത്തകർ ആക്രമിച്ചു. ഇഡി റെയ്ഡിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ല എന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഇതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്ന് CPIM സെക്രട്ടറി പ്രതികരിച്ചു. പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരെയുള്ള കരുതിക്കൂട്ടിയുള്ള നടപടിയാണ് ഇന്ന് നടന്നതെന്ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഇത്തരം നടപടികളിലൂടെ തളർത്തിക്കളയാൻ സാധിക്കില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവം ലജ്ജാകരമാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ MLA രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റുമായി ബന്ധപ്പെട്ട് CPIM നേതാക്കൾ പോലീസുമായി സമവായ ചർച്ച നടത്തിയിരുന്നു. തുടർന്നാണ് പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ 12 വർഷം പൂർത്തിയാക്കി. 2014 മെയ് 26 ശ്രീ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. കേന്ദ്രമന്ത്രിമാരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും പ്രധാനമന്ത്രിക്ക് ആശംസകൾ അറിയിച്ചു. കഴിഞ്ഞ 12 വർഷങ്ങളിൽ വിവിധ മേഖലകളിലായി നിരവധി ക്ഷേമ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കിയത്. കർഷക കുടുംബങ്ങൾക്ക് പ്രതിവർഷം 6,000 രൂപ നേരിട്ട് നൽകുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. കർഷകർക്ക് മികച്ച പിന്തുണയാണ് പദ്ധതിയിലൂടെ ലഭ്യമാകുന്നതെന്ന് വയനാട് തവിഞ്ഞാൽ പഞ്ചായത്തിലെ കർഷകനായ മുരളീധരൻ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു.
1: പദ്ധതി വളരെ ഗുണകരമാണ്. തുടങ്ങിയതിന് ശേഷം ഇതിപ്പം 6 വർഷമായിട്ട് എല്ലാ ഗഡുക്കളും കിട്ടുന്നുണ്ട്. കാർഷിക മേഖലയിലേക്ക് വളമടിക്കുന്ന സമയത്തും അതിന്റെ പണികൾ സമയത്തും വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി സമ്മാൻ നിധി. ഗവൺമെന്റ് ഏർപ്പെടുത്തിയ പദ്ധതികൾ കൃഷിക്കാർക്ക് ഏറ്റവും യോജിച്ച ഒരു പദ്ധതിയായിട്ടാണ് എനിക്ക് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്.
0: ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ കോളേജുകളിലും. ജർമ്മൻ ഫെഡറൽ റിപ്പബ്ലിക്കിന്റെ ഉടമസ്ഥതയിലുള്ള ഏജൻസിയും നോർക്ക റൂട്ട്സും ഇതിനുള്ള കരാർ കൈമാറി. രാജ്യത്ത് ആദ്യമായാണ് ഇത്തരത്തിലുള്ള കരാർ ഒപ്പിടുന്നത്. ജർമ്മൻ ഭാഷാ പരിശീലനവും ഉൾപ്പെടുന്നതിനാൽ കോഴ്സ് പൂർത്തിയാക്കുന്ന സമയത്ത് തന്നെ വിദ്യാർത്ഥികൾക്ക് ജർമ്മനിയിൽ രജിസ്റ്റേർഡ് നഴ്സായി ജോലി ചെയ്യുന്നതിനുള്ള അംഗീകാരം കൂടി പദ്ധതി വഴി ലഭിക്കും. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ബക്രീദ്, വലിയ പെരുന്നാൾ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ബലിപെരുന്നാൾ സഹനത്തിന്റെ ഓർമ്മകളാണ് വിശ്വാസികൾക്ക് നൽകുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി ആദ്യപുത്രനെ അള്ളാഹുവിന്റെ കൽപ്പന മാനിച്ച് ബലിയർപ്പിക്കാൻ തയ്യാറായതിന്റെ ഓർമ്മ പുതുക്കലാണ് വലിയ പെരുന്നാൾ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: സിവിൽ സർവീസിലെ വനിതാ പ്രാതിനിധ്യം 41% ഉയർന്നതായി കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്. 2024 സിവിൽ സർവീസ് ബാച്ചിൽ രേഖപ്പെടുത്തിയ ഈ നേട്ടം സമകാലീന ഇന്ത്യയിലെ അവസരങ്ങളുടെ ജനാധിപത്യവൽക്കരണത്തിന്റെ പ്രതിഫലനമാണ് സൂചിപ്പിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ സിവിൽ സർവീസസ് ട്രെയിനികളുമായി സംവദിക്കവേ അദ്ദേഹം അറിയിച്ചു. അതേസമയം സിവിൽ സർവീസസ് പ്രിലിമിനറി പരീക്ഷയുടെ പ്രൊവിഷണൽ ഉത്തര സൂചിക UPSC പുറത്തിറക്കി. ഈ മാസം 31 വൈകുന്നേരം 6 മണിവരെ ഓൺലൈനായി പരാതികൾ സമർപ്പിക്കാമെന്ന് കമ്മീഷൻ അറിയിച്ചു. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ആലപ്പുഴ ജില്ലയിൽ ശക്തമായ മഴയാണ് ഇന്ന് ലഭിച്ചത്. കായൽ കടലോരങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
3: ആലപ്പുഴ ജില്ലയിൽ ഇന്ന് രാവിലെയും വൈകിട്ടുമായി ഇടിമിന്നലോടുകൂടിയുള്ള മഴയാണ് ഉണ്ടായത്. കുട്ടനാട്ടിലൂടെയും അപ്പർ കുട്ടനാട്ടിലൂടെയും ഒഴുകുന്ന നദികളിൽ ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. കായലോരത്തും കടലോരത്തുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ നിരവധി വീടുകളിൽ വെള്ളം കയറി. അമ്പലപ്പുഴ, ചേർത്തല താലൂക്കുകളിൽ നേരിയ കടൽക്ഷോഭവും ഉണ്ട്. ഇടിമിന്നലിൽ ജില്ലയിൽ 50 വീടുകളിലെ ഗൃഹോപകരണങ്ങൾക്ക് നാശം വന്നു. ദേശീയപാത അടക്കമുള്ള റോഡുകളിലെ വെള്ളക്കെട്ട് യാത്ര ദുരിതപൂർണമാക്കി.
0: പശ്ചിമഘട്ടത്തിന്റെ മടിത്തട്ടിൽ പ്രകൃതി ഒരുക്കിയ അത്ഭുതമാണ് ഇടുക്കിയിലെ കാന്തല്ലൂർ വെളുത്തുള്ളി. ഔഷധഗുണവും തീക്ഷണമായ രുചിയും കൊണ്ട് ലോകശ്രദ്ധ ആകർഷിച്ച ഈ വെളുത്തുള്ളി ഇന്ന് കേരളത്തിന്റെ അഭിമാനമായ ഭൌമസൂചിക പദവി നേടിയ ഉൽപ്പന്നം കൂടിയാണ്. കാന്തല്ലൂർ വെളുത്തുള്ളിയുടെ സവിശേഷതകളെക്കുറിച്ച് ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഒരു വർഷം വരെ കേടുകൂടാതെ സൂക്ഷിക്കാവുന്ന ഇതിന്റെ കട്ടിയുള്ള അല്ലികൾക്ക് ആയുർവേദ മരുന്ന് നിർമ്മാണത്തിലും വിദേശ വിപണിയിലും വൻ പ്രിയമാണ്. കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തസമ്മർദ്ദം നിയന്ത്രിക്കാനും ഉത്തമമായ ഈ വെളുത്തുള്ളി ഇന്ന് ഭൌമസൂചികാ പദവിയിലൂടെ വ്യാജന്മാരെ തടഞ്ഞ് കർഷകർക്ക് മികച്ച വിലയും ഉറപ്പാക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനങ്ങളും സംഭരണ സൌകര്യങ്ങളുടെ അപര്യാപ്തതയും വെല്ലുവിളികളാകുന്നുണ്ടെങ്കിലും കൃത്യമായ പിന്തുണ ലഭിച്ചാൽ കാന്തല്ലൂരിലെ കർഷകരുടെ ജീവിത നിലവാരം ഇനിയും ഉയരും. ആധുനിക വിപണന സൌകര്യങ്ങൾ കൂടി ഒരുക്കുന്നതോടെ ഈ കാർഷിക വിഭവം ലോകവിപണിയിൽ കൂടുതൽ കരുത്തോടെ ഇടം പിടിക്കും.
0: ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു എന്ന തരത്തിൽ പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ വീഴ്ചകൾ സംഭവിച്ചതായും ഭക്തരുടെ വഴിപാടുകൾ ശരിയായി കൈകാര്യം ചെയ്തില്ല എന്നതും സംബന്ധിച്ച വാദങ്ങൾ ദുർദ്ദേശപരമാണെന്ന് കരുതുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ റേഷൻ പൊതുവിതരണവുമായി ബന്ധപ്പെട്ട സാർത്ഥക് PDS പദ്ധതി ദീർഘിപ്പിക്കാൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിലുൾപ്പെടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധന. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. ED റെയ്ഡ് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമെന്ന് CPIM. രാഷ്ട്രീയ ഗൂഢാലോചനയില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ലജ്ജാകരമെന്ന് BJP. സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഓർമ്മകളുമായി ഇസ്ലാം മതവിശ്വാസികൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കും. ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് പരിശീലനം ഇനി കേരളത്തിലെ എല്ലാ കോളേജുകളിലും കരാറിൽ ഒപ്പുവെച്ച് നോർക്ക. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ മുന്നറിയിപ്പ്. മോശം കാലാവസ്ഥയെ തുടർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.
1: Thank you.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. മനുഷ്യ ജീവിതത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. നാം അനുഭവിക്കുന്നതും നാം ആസ്വദിക്കുന്നതുമായ പലതിനും ആ അനുഭവിക്കുന്ന വേദനയ്ക്കും അല്ലെങ്കിൽ അനുഭവിക്കുന്ന സന്തോഷത്തിനും ആസ്വദിക്കുന്ന സന്തോഷത്തിനും ആഹ്ലാദത്തിനും ഒക്കെ അപ്പുറത്ത് അതിലൊരുപാട് അർത്ഥങ്ങളുണ്ടാവും. അത് ചിലപ്പോ ആ സന്തോഷത്തിന്റെ കൂമ്പാരങ്ങളെ ഇങ്ങനെ ചികഞ്ഞു നോക്കേണ്ടി വരും. മറ്റു ചിലപ്പോ ആ സന്തോഷത്തിന്റെ ഉത്തരത്തിനായി അല്ലെങ്കിൽ ആ വേദനയുടെ പ്രയാസത്തിന്റെ കഷ്ടപ്പാടിന്റെ കാരണങ്ങൾക്കായി കാത്തിരിക്കേണ്ടി വരും. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് ചില ഉത്തരങ്ങൾ കിട്ടുന്നത്. ജീവിതത്തിൽ മാതൃത്വം കൊതിക്കാത്ത സ്ത്രീകൾ ഉണ്ടാവില്ല. ഏറ്റവും സന്തോഷകരമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു അവസ്ഥയാണ് ഈ മാതൃത്വം. സ്വന്തം കുഞ്ഞിനെ പ്രസവിച്ചു വളർത്തിയ ആ വേദന, പക്ഷേ ആ വേദന ഒരുപക്ഷെ 9 മാസത്തേക്കെ ഉണ്ടാവും. എന്നാൽ ആ അമ്മയുടെ ഓർമ്മകളിൽ എന്ന് ആ മകനുണ്ടായി എന്നുള്ള ചിന്ത മരിക്കുന്നുവോ അന്നുവരെ ആ വേദനയുടെ സന്തോഷം നിലനിൽക്കും എന്നാണ് അർത്ഥം. ഞാനിത് പറഞ്ഞത് മറ്റൊന്നിനുമല്ല, നമ്മൾ പലപ്പോഴും ജീവിതത്തിൽ വേദന ഒഴിവാക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നാം വളരാനേ ആഗ്രഹിക്കുന്നില്ല, നമുക്ക് വ്യത്യസ്തമായ ഒരു അനുഭവം ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. കാരണം എല്ലാ ഗെയിനിനും ഒരു പെയിനുണ്ട്, എല്ലാ നേട്ടങ്ങൾക്കും ഒരു വേദനയുണ്ട്, എല്ലാ ലാഭങ്ങൾക്കും ഒരു കഷ്ടപ്പാടുണ്ട്. നമ്മൾ ചുറ്റുപാടുകളിൽ നോക്കിയിട്ടില്ലേ, വ്യാപാര സ്ഥാപനങ്ങൾ നടത്തുന്നവർ, ഇന്ന് വലിയ കോടീശ്വരന്മാരായി കാണുന്നവർ, ചിലപ്പോൾ കുറച്ചു പേർക്കൊക്കെ പാരമ്പര്യ സ്വത്തായി ചിലതൊക്കെ കിട്ടിയിട്ടുണ്ടാവാം. പക്ഷെ അത് കിട്ടുമ്പോഴും അതിനു മുമ്പൊരു തലമുറ അധ്വാനിച്ചിട്ടുണ്ട്. ഇനി അങ്ങനെ അധ്വാനിക്കാതെയാണത് ലഭിക്കുന്നതെങ്കിൽ യാതൊരു പ്രയാസവുമില്ലാതെ കൺമുമ്പിൽ പപ്പടം നനഞ്ഞു ചേരുന്നത് പോലെ അത് ഇല്ലാതാകുന്നതും കാണാറുണ്ട്. അതുകൊണ്ട് വേദനയും വളരാനുള്ള ഒരു പരീക്ഷണമാണ് എന്ന് കണ്ട് അതും ആസ്വദിക്കേണ്ടിയിരിക്കുന്നു. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നെന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.
2: ദൈവമേ, കുട്ടിയാണ്.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീൻ ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: വിശുദ്ധയുടെ ഈ ബലിപ്പെരുന്നാളിനെ വരവേൽക്കാൻ ലുലു ഡെയിലി കൊട്ടിയമൊരുക്കുന്നു ലുലു ദ ബിഗ് ഈറ്റ് സേവേഴ്സ്.
4: ഈ ആഘോഷ നാളുകൾക്ക് കൂടുതൽ മാറ്റേകാൻ നിത്യോപയോഗ സാധനങ്ങൾ, ലേറ്റസ്റ്റ് ഇലക്ട്രോണിക്സ്, ഗൃഹോപകരണങ്ങൾ എല്ലാം ഈദ് സ്പെഷ്യൽ ഓഫറിൽ ഇഷ്ടം പോലെ ഷോപ്പ് ചെയ്യാം.
3: ഏവർക്കും നന്മ നിറഞ്ഞ ഈദ് ആശംസകളുമായി ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
5: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

0: സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
2: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
1: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: Radio 91.2.

പിട പോലെ അരക്കെട്ടും കുണുക്കി കൊണ്ടാരയും മയക്കുന്ന നടയാണ്. അരിമുല്ലച്ചേലുള്ള പവിഴപ്പും പല്ലുകൾ അറിയാതെ മിനുക്കിയ ചിരിയാണ്. അരിമുല്ലച്ചേലുള്ള പവിഴപ്പും പല്ലുകൾ

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-361. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.